കളകളം ഇളകുമുരവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതും ഒരാളുകളം ഇളകിയ ചുരുളകം ആഹാ കളകളം ഇളകുമുരവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതും ഒരാളുകളം ഇളകിയ

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭം വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മായാമാളവഗോള രാഗത്തിൽ നമ്മൾ വരിശകൾ, ചരള വരിശകൾ, മധ്യസ്ഥയ വരിശകൾ, മേൽസ്ഥയ വരിശകൾ, മന്ത്രസ്ഥയ വരിശകൾ, ജണ്ഡ വരിശകൾ, ധാട്ടു വരിശകൾ, വക്രജണ്ഡ വരിശകൾ തുടങ്ങിയവ പഠിച്ചു. അതിനുശേഷം വിവിധ താളങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുന്നതിനായി, സപ്തതാളങ്ങൾ പഠിക്കുന്നതിനായി നമ്മൾ അലങ്കാരങ്ങൾ പഠിച്ചു. തുടർന്ന് പല പല രാഗത്തിലേക്കുള്ള സഞ്ചാരങ്ങൾ, ചെറിയ രാഗസഞ്ചാരങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ മായാമാളവഗോളിൽ നിന്ന് മാറി മറ്റ് പല രാഗങ്ങളിലുള്ള ഗീതങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ചെറിയ ഒരു രാഗസഞ്ചാരം ഒരു ഗീതം പഠിക്കുമ്പോൾ നമ്മൾക്ക് അത്യാവശ്യം മനസ്സിലാകും. രാഗങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആരോഹണ അവരോഹണങ്ങൾ, 7 സ്വരങ്ങൾ ക്രമവും സമ്പൂർണവുമായിട്ട് വരുന്ന രാഗങ്ങൾക്ക് പറയുന്ന പേരാണ് മേളകർത്ത രാഗങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ക്രമസമ്പൂർണമായ 72 രാഗങ്ങൾ കർണാടക സംഗീത പാഠ്യപദ്ധതിയിലുണ്ട്. ക്രമവും സമ്പൂർണവുമല്ലാത്ത ആരോഹണ അവരോഹണങ്ങൾ, ക്രമസമ്പൂർണമല്ലാത്ത രാഗങ്ങൾക്ക് പറയുന്ന പേരാണ് ജന്യരാഗങ്ങൾ, അതായത് മേളകർത്ത രാഗത്തിൽ നിന്നും ജനിച്ച രാഗങ്ങൾ. അങ്ങനെ 2 വിഭാഗം രാഗങ്ങളുണ്ട്. മേളകർത്ത രാഗം അഥവാ സമ്പൂർണ രാഗം, ഇനി മറ്റൊരു വിഭാഗം ജന്യരാഗം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് 29-ാമത്തെ മേളകർത്ത രാഗമായ ശങ്കരാഭരണത്തിൽ ജന്യമായ ആരഭി രാഗത്തിലുള്ള ഗീതമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. താളം തിസ്ര ജാതി ത്രിപുടതാളം, അതായത് 1 2 3 1 2 1 2. 1 2 3 എന്ന് പറഞ്ഞാൽ ലഘുവും ലഘു ദ്രുതത്തെക്കുറിച്ചൊക്കെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. 1 2 3 ലഘു, തിസ്രജാതി ലഘു, പിന്നെ 2 ദ്രുതം, അടിച്ചു വീശുന്ന 2 അടിച്ചു വീശുക, അടിച്ചു വീശുക, അങ്ങനെ മൊത്തം 7 അക്ഷരം ഉണ്ട് തിസ്രജാതി ത്രിപുടതാളത്തിൽ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എൻ്റെ പേര് നീലംപേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്ന് ഇവിടെ കർണാടക സംഗീത പഠനത്തിനായി എത്തിയിരിക്കുന്നത് കുമാരിമാർ ആഗി ജോയ്, അന്നാമറിൻ, നന്ദിനി, പല്ലവി ആൻഡ് പവിത്ര. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക്

ആരഭിരാഗത്തിന്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദേവതം, കാകളി നിഷാദം. ഇതിൽ ആരോഹണത്തിൽ അഞ്ച് സ്വരങ്ങൾ സരിമ പദസ ഗ നീ എന്നീ സ്വരങ്ങൾ ആരോഹണത്തിലില്ല, അവരോഹണത്തിൽ എല്ലാ സ്വരവുമുണ്ട്. ആരഭിരാഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നിഷാദം പാടുന്നത് ഏകദേശം ഷഡ്ജത്തിൽ തന്നെയാണ്. സനിധ പ സനിധ പ എന്ന് നിഷാദവും പാടും. മാമഗരി ഗാന്ധാരം പാടുന്നത് ഏകദേശം മധ്യമത്തിൽ തന്നെ. അങ്ങനെ സനിധ പ മഗരി ഷഡ്ജത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന നിഷാദവും മധ്യമത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഗാന്ധാരവുമാണ് ആരഭിരാഗത്തിന് ഉള്ളത്. ആരോഹണ അവരോഹണങ്ങൾ നമുക്കൊന്ന്

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: അമ്മ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, ഞാൻ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. രണ്ട് ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടുന്ന വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജന ശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.

0: പാട്ട് പാടി ബോറടിപ്പിക്കാൻ വന്നതല്ല. എൻ്റെ പേര് സലീം, കണ്ണൂർ സ്വദേശിയാണ്, കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. ഈയിടെ റേഡിയോ കൊച്ചി 90 FM-ൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, കലാപ്രബോധിനി എന്ന ആ പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങൾ. ഇതിനു മുമ്പ് ഒരു സ്റ്റുഡിയോയിൽ പോലും പാടിയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ശരിക്കും എനിക്കതൊരു അനുഭവമായിരുന്നു. പാട്ട് കേട്ടവരുടെ സ്ഥിതി എന്താ എന്ന് അറിയില്ല. എന്തായാലും അടുത്തറിയുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും വിളിച്ച് ഗംഭീരമായെന്ന് പറഞ്ഞു. പാട്ടുകളുടെ ഇടയ്ക്ക് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞതിൽ ഒരു ചെറിയ ചളിപ്പുണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷം തോന്നി. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്പമെങ്കിലും പാടുന്നവർക്ക്, അതിനൊരു അവസരം പോലും ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു വേദിയാണ് റേഡിയോ കൊച്ചി 90 FM-ലെ കലാപ്രബോധിനി എന്ന പ്രോഗ്രാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പറ്റുമെങ്കിൽ അവയെ സ്വന്തം ജീവിതവുമായി ഒന്ന് ഓർത്തിണക്കി അങ്ങനെ അവതരിപ്പിക്കുക, നന്നാവും. ഒരു ദിവസം ഒരു ചേഞ്ചൊക്കെ ആവട്ടെ. നാളെ റേഡിയോയിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് നമുക്കും പറഞ്ഞു നടക്കാലോ. ഏതായാലും വേഗം തന്നെ റേഡിയോ കൊച്ചി 90 FM-ലേക്ക് വിളിച്ചോളൂ.
1: സലീമേട്ടന് ഇഷ്ടം പാടാനായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ പാടാനോ മിമിക്രി അവതരിപ്പിക്കാനോ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കാനോ സംഗീതോപകരണങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ കവിതകൾ ചൊല്ലാനോ അങ്ങനെ ഏത് മേഖലയാവട്ടെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ച് കൊച്ചു കഴിവുകൾ ലോകമറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. 6 2 3 8 8

1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: പത്മരാജൻ ചിത്രങ്ങളെപ്പറ്റി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. സിഗ്നേച്ചർ പരിപാടിയിൽ തന്നെ പലവട്ടം നാം ആ പ്രതിഭാശാലിയുടെ ചലച്ചിത്ര കാവ്യങ്ങളിലൂടെ പല രീതിയിൽ കടന്നുപോയിട്ടുണ്ട്. അത്തരം അധ്യായങ്ങളിലൊന്നിന്റെ പാകപ്പെടുത്തലിൽ മനസ്സിൽ പതിഞ്ഞതാണ് തൂവാനത്തുമ്പികൾ എന്ന മനോഹര ചിത്രത്തിന്റെ പേരിന്റെ ആഴം എത്രമാത്രമുണ്ട് എന്ന ചിന്ത. തൂവാനത്തുമ്പികൾ എന്ന പേര് എന്താണ് അർത്ഥമാക്കുന്നതെന്ന വ്യാഖ്യാനങ്ങളുടെ സാധ്യതകൾ മനസ്സിൽ തെളിഞ്ഞത് പരിപാടിയിലും ഉൾപ്പെടുത്തവെയാണ് പത്മരാജൻ കയ്യൊപ്പ് ചാർത്തിയ അനേകം ചലച്ചിത്ര നാമങ്ങളെപ്പറ്റി ഒരു സിഗ്നേച്ചർ അധ്യായമെന്ന സാധ്യത മനസ്സിലുദിച്ചത്. അതിനായാണ് സമവും. തിരഞ്ഞെടുക്കപ്പെട്ട ഈ ചിത്രങ്ങളുടെ പ്രമേയങ്ങളിലൂടെയും മറ്റും നാം അല്പം പറഞ്ഞു പോകുന്നുണ്ട്. എങ്കിലും അതിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ കടക്കുന്നില്ല. ഇവിടെ നമുക്ക് ചിരപരിചിതമായ ആ പത്മരാജൻ ചിത്രങ്ങളുടെ പേരുകൾ പറഞ്ഞ് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ആരഫം മോഹൻലാൽ നായകനായ തൂവാനത്തുമ്പികളിൽ തന്നെ ആകാമെന്ന് കരുതുന്നു. ക്ലാര ജയകൃഷ്ണൻ രാധ. 1987 പുറത്തിറങ്ങിയ തൂവാനത്തുമ്പികൾ എന്ന മികച്ച പത്മരാജൻ ചിത്രത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് തീർച്ചയായും ഈ മൂന്ന് കഥാപാത്രങ്ങളിലായി തന്നെയാണ്. ഒരേ കാലഘട്ടത്തിൽ ജയകൃഷ്ണൻ എന്ന മാടമ്പി ചെറുക്കന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന രണ്ട് യുവതികൾ. പാർവതി അവതരിപ്പിച്ച രാധയുടെ പ്രണയം നേടാൻ കഴിയാതെ പോയതുകൊണ്ടുകൂടിയാണ് ക്ലാരയെ അയാൾ സ്പർശിക്കുന്നതെന്നും പറയാനാകും. സുമലതയെ അവതരിപ്പിച്ച ക്ലാരയുടെ ശരീരത്തിൽ ആദ്യമായി സ്പർശിച്ച പുരുഷൻ അവളെ അറിഞ്ഞവൻ ജയകൃഷ്ണൻ തന്നെയുമായിരുന്നു. ബാബു നമ്പൂതിരി അവതരിപ്പിച്ച സുഹൃത്ത് തങ്ങളാണ് ക്ലാരയെ ശരീരവില്പനയിലേക്കിറങ്ങാൻ സഹായിക്കണം, അവളുടെ മനസ്സറിയണം എന്ന ആവശ്യവുമായി ജയകൃഷ്ണന് സമീപമെത്തുന്നത്.

0: പുരുഷബന്ധങ്ങളിൽ മുൻപരിചയമുള്ള ഒരുവളെന്ന ചിന്തയിലാണ് ജയകൃഷ്ണൻ ക്ലാരയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നത്. തുടർന്ന് അയാൾ തിരിച്ചറിയുന്നത് അവൾ കന്യകയായിരുന്നു എന്ന സത്യവും. ഈ തിരിച്ചറിവിലാണ് ആ മുക്കുവ ക്രിസ്ത്യാനി പെണ്ണിനെ സ്വന്തം ജീവിതത്തിലേക്ക്, ഭാര്യാപദത്തിലേക്ക് തന്നെ അയാൾ സ്വാഗതം ചെയ്യുന്നത്. കുറ്റബോധത്തിലൂന്നിയ ആ ശ്രമങ്ങൾക്ക് പിന്നിൽ ഏറെ വ്യത്യസ്തയായ ജീവിത കാഴ്ചപ്പാടുകളുള്ള ആ സുന്ദരിയോടുള്ള കൗതുകവും ആകർഷണവും ഒക്കെ ഉണ്ടാകാം.
1: മുതലാളി എന്നോട് പറഞ്ഞത് മുഴുവൻ ഗുണ്ടാന്ന് എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ എന്റെ എല്ലാം നേര് തന്നെ പറഞ്ഞത്. നേര് പറഞ്ഞാൽ നാളെയും പരസ്പരം ഒതുങ്ങിയേക്കും. ഉള്ളത് പറഞ്ഞു, ഗുണമേ വരൂ.
0: ഒരു വാക്കുപോലും പറയാതെ ക്ലാര അയാളിൽ നിന്ന് അകന്നു. എങ്ങോട്ടോ പോയി. ആ തറവാട് വീടിന്റെ ചുമരുകൾക്കും പലതരം മതിൽക്കെട്ടുകൾക്കും ഉള്ളിൽ തളച്ചിടപ്പെടാൻ താൻ ഒരുക്കമല്ല എന്ന പ്രഖ്യാപനത്തോടെയാകാം അയാൾ മുൻപോട്ട് വെച്ച ഭാര്യാ പദവി നിരസിച്ച് അവളെങ്ങോട്ടോ പോയത്. വലിയ ഒരു ഇല്ലാ പറച്ചിലോടെ അയാൾക്ക് മുൻപിൽ തീർത്തും അപരിചിതമായി. യാതൊരു സാമൂഹിക പിന്തുണയോ കുടുംബം നൽകുന്ന സുരക്ഷിതത്വമോ അവളുടെ ആ തീരുമാനത്തിന് പിന്നിലില്ല എന്നതാണ് ശ്രദ്ധേയം. അതേസമയം രാധ എന്ന പെൺകുട്ടിയെ കണ്ട വേളയിൽ വലിയ ഫ്യൂഡൽ മാടമ്പി ചമഞ്ഞ് അവളുടെ ചൊടിപ്പിക്കുന്ന മറുപടി കേട്ട് ഇലിഫ്യനായി വൈകാതെ ജയകൃഷ്ണൻ വിവാഹാലോചനയുമായി എത്തിച്ചേരുകയാണ്. അപ്പോഴും അയാളോട് രാധ പറയുന്നത് നോ തന്നെയാണ്. ഇല്ല എന്ന രാധയുടെ ആ പ്രഖ്യാപനത്തിനെന്നാൽ കുടുംബം നൽകുന്ന സുരക്ഷിതത്വത്തിന്റെ കവചമുണ്ടെന്ന് പറയാം. നായികമാർക്കിടയിലെ ഈ മാറ്റം പിന്നീട് സിനിമയിൽ ഒരിടത്ത് ജയകൃഷ്ണൻ രാധയോട് പറയുന്നുമുണ്ട്. ജയകൃഷ്ണനും രാധയും ഏതാണ്ട് സമാന ഭവന അന്തരീക്ഷങ്ങളിൽ നിന്നുള്ളവരാണെന്ന് കരുതാം. തന്റെ മുൻപിൽ മാടമ്പിയായി പെരുമാറിയ സ്വന്തം ചേട്ടന്റെയും മറ്റനേകരുടെയും നാവിൽ നിന്ന് രാധ കേട്ടറിഞ്ഞ കഥകളിലെ ഹീറോയായ, എന്നാൽ അങ്ങനൊരു മുഖം പൊതുസമൂഹത്തിന് അറിയാത്ത ജയകൃഷ്ണൻ എന്ന പുറംപൂച്ചുകാരനെ സ്നേഹിക്കാൻ ക്രമേണ തുടങ്ങിയവളാണ് രാധ. ശ്രീനാഥാണ് സഹോദര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. പക്ഷെ ക്ലാര കണ്ടതും മനസ്സിലാക്കിയതുമാകട്ടെ, കോൺട്രാക്ടറായി വേഷം മാറി തന്റെ സമീപത്തെത്തിയ ആ പുരുഷന്റെ മനസ്സിന്റെ ഉള്ളറകളാണ്. അത് പൊളിക്കാൻ അയാൾക്ക് സാധിക്കില്ല. ആ ചുറ്റുപാട് വിട്ട് പുറത്തുവരാൻ കഴിയുകയുമില്ല. ഇതിനാലാണ് ക്ലാര ആ നോ പറയുന്നത്. എന്നാൽ ആ നോ ശാരീരികമായുള്ള അടുപ്പത്തിന് ശേഷമായതിനാൽ തന്നെ ക്ലാരയെന്ന ആദ്യം പറഞ്ഞ സ്ത്രീയെ മറന്ന് തന്റെ ജീവിതത്തിലേക്ക് അവിചാരിതമായി വീണ്ടും കടന്നുവന്ന, ഒരിക്കൽ ആഗ്രഹിച്ച രാധയിലേക്ക് എത്താൻ അയാൾക്ക് കഴിയുന്നില്ല. രാധയെ സ്വീകരിക്കാൻ വഴിയൊരുക്കുന്നത് സിനിമയുടെ അവസാനം താൻ തിരഞ്ഞെടുത്ത മറ്റൊരു പുരുഷനൊപ്പം കടന്നുവരുന്ന, ഇപ്പോൾ താൻ സുരക്ഷിതമായി ജീവിക്കുന്ന ഒരു കുടുംബിണിയാണെന്ന് ജയകൃഷ്ണന് മുൻപിൽ സ്വയം അവതരിപ്പിക്കുന്ന ക്ലാര വഴി തന്നെയാണ്. അല്ലെങ്കിൽ അയാൾക്ക് മുൻപിലെ ക്ലാരയുടെ ആ പ്രഖ്യാപനം വഴിയാണ്. മഴ പോലെ വന്ന് മഴ പോലെ പോയവളാണ് ജയകൃഷ്ണന്റെ ജീവിതത്തിലെ ക്ലാര. അയാളുടെ ഉള്ളറിഞ്ഞവൾ, മഴ പെയ്ത് പോകുമ്പോൾ ഭൂമി തണുക്കുന്നത് പോലെ തണുപ്പിച്ചവൾ. മഴ പോയെങ്കിലും മാനത്ത് മഴക്കാറുണ്ടാകും. അതുപോലെ ക്ലാരയുടെ കടന്നുവരവ് ജയകൃഷ്ണന്റെ ഉള്ളിലും ഇരുൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് മാറാൻ മഴ ഇനി വരില്ല, അല്ലെങ്കിൽ ക്ലാരയുടെ ജീവിതത്തിൽ ഇനി തനിക്ക് സ്ഥാനമില്ല എന്ന ബോധ്യം അയാളിൽ ഉണ്ടായേ തീരും. അതിന് വഴി കൊടുക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ക്ലാരയും അയാളും തമ്മിൽ നടത്തുന്ന ആ കണ്ടുമുട്ടൽ. അല്പം അകലെ നിന്ന് രാധ ആ കൂടിക്കാഴ്ച നോക്കിക്കാണുന്നുമുണ്ട്. പിന്നെ ശേഷിക്കുന്നത് പതിയെ പതിയെ തെളിയുന്ന മാനമാണ്. തെളിഞ്ഞ മാനത്ത് തുമ്പികൾ പാറിക്കളിക്കാറുണ്ട്. മാനത്തിന് താഴെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ തങ്ങളുടെ കർത്തവ്യവും നിർവഹിക്കാറുണ്ട്. രാധയും ജയകൃഷ്ണനും ഇടയിലുള്ള പ്രണയം പുഷ്പങ്ങളായി വിരിയാതിരിക്കില്ല എന്നാണ് സിനിമയുടെ അവസാനം സംവിധായകൻ പറഞ്ഞു വെക്കുന്നതെന്ന് തോന്നുന്നു.
2: കോളേജിൽ വന്ന് അങ്ങനെയൊക്കെ പെരുമാറുമ്പോ അങ്ങേ അറ്റത്തെ സിൻസാറ്റ് കൂടിയാ ഞാന ചെയ്തത്. വെറുതെ ഒരു അമ്പരപ്പ് വന്നിട്ട് കുട്ടിയുടെ ജീവിതത്തിലേക്ക് കയറാമെന്ന് മറ്റോ ഒരു കുശൃതി തോന്നിയതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് ആയിരുന്നേ ഉള്ളൂ.
1: അതിനെന്താ, അതന്നെ എനിക്ക് ഇഷ്ടായത് ഇപ്പൊ ഓർക്കുമ്പോ.
2: പക്ഷേ അന്ന് എനിക്കത് ചോദിക്കാനുള്ള അർഹതയുണ്ടായിരുന്നു. സമ്മതമാണെന്ന് മറ്റോ സൂചന തോന്നുന്ന തരത്തിൽ ഒന്ന് മൂളിയിരുന്നെങ്കിൽ അന്നേരത്തെ ആ പ്രാന്തിന് ചിലപ്പോ നേരെ വിളിച്ചോണ്ട് പോയി മാലേഡിലും രജിസ്ട്രാക്കലും പോലും കഴിച്ചു കളഞ്ഞേനെ. And I was totally free. I was prepared. എന്റെ മനസ്സിലാകെ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നേരത്ത്. ഇന്നിപ്പോ അങ്ങനെയല്ല. വേറൊരു സ്വൈരക്കേറ്റിനെ പറ്റി അന്നെന്നോട് രാധ പറയണ്ടായില്ലേ, കുട്ടിയുടെ നാവുമ്മല് വെള്ളി. അങ്ങനെ തന്നെ സംഭവിച്ചു. ആരാന്ന് ചോദിച്ചാൽ എവിടുന്നു വന്ന് എങ്ങോട്ടോ പോയ ഒരു പെൺകുട്ടി.
1: എങ്ങോട്ടാ പോയെന്ന് അറിയില്ല.
2: ഇല്ല,
1: അപ്പൊ പിന്നെ അങ്ങനെ പോയിക്കോട്ടെ.
2: അങ്ങനെയല്ല കുട്ടി, ഞാനായിട്ട് അവൾക്ക് എന്റെ ഈ കൈകൊണ്ട് കത്തെഴുതി അയച്ചിട്ട് അവൾ ഈ ടൗണിൽ വരികയായിരുന്നു. എന്നിട്ട് ഞാനായിട്ട് അവളെ സ്പോയിൽ ചെയ്തു, തെറ്റിലേക്കുള്ള ഒരു വഴിക്ക് തുടക്കം കുറിച്ചു കൊടുത്തു. കൂട്ടത്തിൽ എന്റെ എല്ലാ കൊച്ചുവാശികളും കാറ്റിപ്പറത്തിക്കൊണ്ട് ഞങ്ങൾ തമ്മിൽ എവിടെയോ വെച്ച് ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞവരാണെന്ന് എനിക്ക് വെറുതെ തോന്നുക. ഏതോ ജന്മത്ത് അല്ലെങ്കിൽ ആർക്കും സാധിക്കാത്തൊന്ന് അവൾക്കെങ്ങനെ സാധിക്കുക. എനിക്ക് ഓർമ്മയുണ്ട് ആദ്യം ഞാൻ അവൾക്ക് കത്തെഴുതുമ്പോൾ

0: മഴ പെയ്തിരുന്നു. ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും മഴ പെയ്തു.
1: എന്താ കുട്ടിയുടെ പേര്?
0: ക്ലാര.
2: 1981 പുറത്തു വന്നതാണ് ഒരിടത്തൊരു ഫയൽവാൻ എന്ന പത്മരാജൻ സിനിമ. ഒരു ഗുസ്തിക്കാരന്റെ കഥ പറഞ്ഞ വിചിത്ര സിനിമ. പേര് കേൾക്കുമ്പോൾ ലളിതമാണ്, എവിടെയുള്ള ഒരു ഗുസ്തിക്കാരന്റെ കഥ. എന്നാൽ സിനിമയുടെ അവസാനം തെളിയുന്ന ടൈറ്റിൽ നൽകുന്ന സൂചന അത്ര ലളിതമല്ല ആ പ്രമേയം എന്നതാണ്. ആ ടൈറ്റിൽ രീതിയിലേക്ക് ക്രമേണ എത്തിച്ചേരാം. സിനിമ നടക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ്, പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം. ഒരു രാത്രി ആ പുഴ നീതി കടന്ന് ഗ്രാമത്തിലെത്തുകയാണ് ഒരു ഗുസ്തിക്കാരൻ. അല്പം തരികിടിയൊക്കെ കയ്യിലുള്ള നെടുമുടി വേണു കഥാപാത്രം ശിവൻപിള്ള മേസ്തിരി എന്ന തയ്യൽക്കാരനാണ് പേരറിയാത്ത ആ ഫയൽവാന് അഭയം കൊടുത്തിട്ടുള്ളത്. തുടർന്ന് അയാൾ മേസ്തിരിയുടെ നിർദ്ദേശപ്രകാരം അവിടെ താമസിച്ചു വരുന്നതും ഗ്രാമത്തിൽ ഗുസ്തി നടത്തി ധാരാളം പണം സമ്പാദിക്കുന്നതും അവിടുത്തെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നതും ആ നാട്ടിലെ സുന്ദരിപ്പെണ്ണ് ചക്കരയെ വിവാഹം കഴിക്കുന്നതുമൊക്കെയാണ് കഥാഗതി. എന്നാൽ തുടർന്ന് ആ നാട്ടിൽ പ്രചരിക്കുകയാണ് ഫയൽവാൻ കിടക്കയിലൊരു പരാജയമാണെന്ന്. ഫയൽവാൻമാർക്ക് ബ്രഹ്മചര്യം പറഞ്ഞിട്ടുള്ളതുമാണ്. ക്രമേണ ഫയൽവാന്റെ ഗുസ്തി പരിപാടികളും നിലച്ചു. അയാൾ മേസ്തിരിക്കും ഭാര്യ വീട്ടുകാർക്ക് തന്നെയും ഒരു ബാധ്യതയായി മാറി. മറ്റു തൊഴിലുകളൊന്നും ഫയൽവാന് ശീലമില്ല. ഇതിനിടയിൽ ഫയൽവാന രഹസ്യം തന്റെ സുഹൃത്ത് ശിവൻപിള്ള മേസ്തിരിയോട് തുറന്നു പറഞ്ഞു. അയാൾക്ക് മറ്റൊരു നാട്ടിൽ ഭാര്യയുണ്ടെന്ന വിവരം. ശിവൻപിള്ള മേസ്തിരിയാകെ പ്രതിസന്ധിയിലായി. കാരണം അയാളുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ചക്കരയുമായി ഫയൽവാന്റെ വിവാഹം നടന്നത്. തുടർന്ന് അയാൾ പുതിയ മൽപിടുത്തങ്ങളുടെ സാധ്യത തേടി വേറെ ഏതോ നാട്ടിലേക്ക്. അയാളുടെ അസാന്നിധ്യം വഴി തന്നെയാണ് ചക്കരയോട് മേസ്തിരിക്ക് തന്റെ സുഹൃത്ത് ഫയൽവാന് വേറെ പങ്കാളിയുണ്ടെന്ന രഹസ്യം പങ്കുവെക്കേണ്ടി വരുന്നത്. ചതിക്കപ്പെട്ടു എന്ന വേദനയാണ് ചക്കരയ്ക്ക്. ഈ നൊമ്പരത്തിൽ തന്നെയാണ് അവൾ ആ നാട്ടിലെ പെട്ടിയോട്ടക്കാരൻ ജോബിന് വഴങ്ങിക്കൊടുക്കുന്നത്. എന്നാൽ തുടർന്ന് അയാൾ ചക്കരയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. ഈ ബന്ധവും അറിഞ്ഞു തന്നെയാണ് ചക്കരയുടെ കളിക്കൂട്ടുകാരൻ കൂടിയായ അശോകൻ കഥാപാത്രം കണ്ണൻ അവളെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. പണ്ടേ അവളോട് അയാൾക്കുള്ളിൽ ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ ക്രമേണ ഫയൽവാൻ ആ നാട്ടിൽ മടങ്ങിയെത്തുകയാണ് തന്റെ ഭാര്യയെ തേടി. ആ നാട്ടിലെ തന്റെ ഭാര്യ മറ്റൊരുവന്റെ സ്വന്തമായതറിഞ്ഞ് അയാൾ അവരെ ആക്രമിക്കുകയാണ്. തീർത്തും നിസ്സാരനാണ് കണ്ണൻ. ഒരുപക്ഷെ ചക്കരയുടെ ജീവിതത്തിൽ വന്നുചേർന്ന പുരുഷന്മാരിൽ ഏറ്റവും ശക്തി കുറഞ്ഞവൻ. എന്നിട്ട് പോലും ചക്കര ഭർത്താവിനോട് കണ്ണനുമായുള്ള തന്റെ ബന്ധം പ്രഖ്യാപിക്കുകയുമാണ്. ചക്കരയുടെ ഈ വാക്കുകൾ ഫയൽവാനെ തകർത്തു കളഞ്ഞു. തുടർന്ന് അയാൾ എങ്ങോട്ടെന്നറിയാതെ നാടുവിടുകയാണ്. ഫയൽവാനായി റഷീദ് എന്ന നടനും ചക്കരയെ ജയന്തിയും അവതരിപ്പിച്ചു. ഓട്ടോക്കാരൻ ജോബായി രംഗത്ത് വന്നത് ജയദേവൻ എന്ന നടനാണ്.
3: ചെയ്യേണ്ട സമയം ചെയ്തില്ലെങ്കിൽ ഒടുവിൽ എന്നെ പോലെ നിന്നുപോകും. അന്വേഷിച്ച് ചെല്ലുമ്പം പെണ്ണ് കിട്ടിയല്ല.
4: പക്ഷെ മേശ്വരി, ഫയൽവാന് ബ്രഹ്മചര്യം പ്രധാനമാണ്.
3: ഫയൽവാന് മാത്രമല്ല എല്ലാവർക്കും അത് പ്രധാനമാണ്. അതങ്ങനെ ഇരുന്നോട്ടെ, പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ലംഘിച്ചാ മതി. അതിനൊക്കെ ചുണയുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടേ, അതൊന്നും ഫയൽവാൻ അറിയണ്ട.
2: സിനിമയിൽ ആ ഫയൽവാന്റെ യഥാർത്ഥ പേര് ഒരിടത്തും പറയുന്നില്ല. തന്റെ അടുത്ത ചങ്ങാതി മേസ്തിരിയോട് പോലും മടക്കവേളയിലാണ് ഫയൽവാൻ തനിക്ക് വേറൊരു ഭാര്യയുണ്ടെന്ന രഹസ്യം പങ്കുവയ്ക്കുന്നത്. ആ സ്ത്രീയാകട്ടെ പേര് പ്രകാരം മേസ്തിരിയുടെയും ചക്കരയുടെയും ഒന്നും സമുദായത്തിലുള്ളയാളല്ല. മറ്റൊരു മതക്കാരിയാണ് പങ്കാളി എന്നതിനാൽ ഫയൽവാന്റെ മതം പോലും ചക്കരയുടേതാകണമെന്നില്ല. അല്ലെങ്കിൽ ആ സ്ത്രീയെ ഫയൽവാൻ ഇതേപോലെ തന്നെ വിവാഹം കഴിച്ചതുമാകാം. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആ ബന്ധം നിലവിൽ വന്നതാകാം. ഇക്കാര്യങ്ങളെല്ലാം സംവിധായകൻ കൂടിയായ തിരക്കഥാകൃത്ത് അല്പം രഹസ്യാത്മകമായി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അയാളുടെ പേര് സിനിമയിൽ ഒരിടത്തും പറയാത്തത് ഈയൊരു കൗതുകത്തിനായി ആകാം. പുതിയ കരകളിൽ നിന്ന് വീണ്ടും ഫയൽവാൻമാർ എത്തിച്ചേരും, യുവതികളെ കാണും. വിവാഹം കഴിച്ച് അവർക്കൊപ്പം താമസിച്ച് അല്പനാൾ കഴിഞ്ഞ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ നോക്കി അവർ പോകും. ഫയൽവാൻമാരുടെ കഥ ആവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോഴും ആ സ്ത്രീകളെ മനസ്സുകൊണ്ടേറെ ഇഷ്ടപ്പെടുന്ന ചില പുരുഷന്മാരൊക്കെ കണ്ണനെ പോലെ ആ നാട്ടിൽ തിരിച്ചറിയപ്പെടാതെ പോകുന്നുമുണ്ടാകും. സിനിമയുടെ അവസാനം ഒരിടത്തൊരിടത്തൊരിടത്തൊരിടത്ത് എന്ന രീതിയിൽ അനന്തമായി നീളുന്ന എഴുത്ത് കാണാം. ഫയൽവാന്റെ കഥയ്ക്ക് അവസാനമില്ല എന്നാകാം ഇത് സൂചിപ്പിക്കുന്നത്. ചിന്തകൾക്ക് തലങ്ങൾ നൽകുന്നതാണ് ഫയൽവാന്റെ ഈ കഥ. ഈ ടൈറ്റിൽ അവതരണം പോലും അങ്ങനെ തന്നെ, ഒരിടത്തൊരു ഫയൽവാൻ.
3: ഞങ്ങൾ മാക്രി വെച്ച് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാട്ടിലുള്ള പെൺകുള്ളാരെ ഓരോന്നിനെ ഓരോ മാക്രി കൊണ്ട് കെട്ടിക്ക.
5: പെണ്ണേറ്റ് കഴിയുമ്പോഴാ കണ്ണൻ കറങ്ങാൻ പോണത്. രാത്രി തവണ വരെയെന്ന് കേട്ടാ കണ്ണ കഴിച്ചു ഓടും. രണ്ടു ദിവസം കൊണ്ട് പെണ്ണു പിണങ്ങി അവളുടെ വീട്ടിൽ പോവുകയും
3: ചെയ്യും.
2: മാതൃവാത്സല്യം തന്നെ പഠിപ്പിക്കുന്ന അധ്യാപികയിൽ നിന്ന് തേടിയ ആ വഴി രൂപപ്പെട്ട ഒരു തെറ്റിദ്ധാരണ പോലും അകാലത്തിൽ മരണം വരിക്കേണ്ടി വന്ന ഒരു കൗമാരക്കാരൻ, രവി പുത്തൂരാൻ. കൂടെവിടെ അവന്റെ കഥയാണ്. മലയാള സിനിമാ പ്രേക്ഷകർ അത്ര എളുപ്പത്തിലൊന്നും മറക്കാനിടയില്ലാത്ത കഥ. പ്രശസ്ത തമിഴ് നോവലിസ്റ്റും പത്രപ്രവർത്തകയുമായ

0: വാസന്തി രചിച്ച മുൻകിൽ പൂക്കൾ എന്ന നോവലിന്റെ മലയാള ചലച്ചിത്രാവിഷ്കാരമാണ് പത്മരാജൻ ഒരുക്കിയ കൂടെവിടെ എന്ന സിനിമ. ഇല്ലിക്കാടുകൾ പൂത്തപ്പോഴെന്നാണ് മുൻകിൽ പൂക്കൾ എന്ന പേരർത്ഥമാക്കുന്നത്. മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിനെ ആസ്പദമാക്കി പത്മരാജൻ ഒരുക്കിയ ഈ തിരക്കഥ മറ്റൊരാളുടെ കഥയിൽ പിറന്ന അദ്ദേഹത്തിന്റെ ആദ്യ സൃഷ്ടി കൂടിയാണ്. പത്മരാജന്റെ ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രം, IFFA ഇന്ത്യൻ പനോരമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ കൂടിയാണ് 1983 പുറത്തിറങ്ങിയ കൂടെവിടെ.
1: നയൻസിയിലെ ഫസ്റ്റ് അവർ ക്ലാസ് ആലിസൺ അല്ലേ?
2: അതെ.
1: ആ MP മകൻ പയ്യനല്ലേ?
2: ആ.
1: ഇന്നലെ അയാളെ പറ്റി പ്രിൻസിപ്പൾ സംസാരിച്ചിരുന്നില്ലേ?
2: ആ.
1: ആ കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്യാൻ പറഞ്ഞു. ആ കുട്ടിയെ പറ്റി ആദ്യം കംപ്ലൈന്റ് പറഞ്ഞത് ഡേസി അല്ലേ? ഇപ്പൊ എല്ലാവർക്കും കംപ്ലൈന്റേ ഉള്ളൂ. പ്രിൻസിപ്പൾ ഇപ്പൊ എന്നോടാ ദേഷ്യപ്പെടുന്നു. നിങ്ങളാരും വാലിഡായിട്ട് ഒരു കേസ് പിടിച്ചു കൊടുക്കുന്നില്ലെന്നാ പുള്ളി പറയുന്നു.
2: വാലിഡായിട്ട് കേസ് ഉണ്ടായെങ്കിലല്ലേ റിപ്പോർട്ട് ചെയ്യണ്ടോ? ഒന്നുമില്ലെങ്കിൽ പിന്നെ എങ്ങനെ?
1: പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി. Don't jump into your own decisions.
3: വല്ല കാര്യമുണ്ടോ കാലത്തെ അക്കന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ?
2: അല്ലേ ഡേസി, എല്ലാരും കൂടി ക്രിമിനലാക്കാൻ തുടങ്ങിയാൽ ഒരാളെ ക്രിമിനലാക്കാൻ എളുപ്പം, അതും ആരുമില്ലാത്തൊരു കുട്ടി.
0: രവിയും ആലീസും പിന്നെ ക്യാപ്റ്റൻ തോമസും ആ വിനോദസഞ്ചാര പട്ടണത്തിലെ ബോർഡിംഗ് സ്കൂളുകളിലൊന്നിലേക്ക് റഹ്മാൻ അവതരിപ്പിച്ച രവി പൂത്തുതരാൻ പഠിക്കാൻ വരുന്നത് ഉന്നത ബന്ധങ്ങളുള്ള രാഷ്ട്രീയക്കാരനായ പിതാവ് ജോസ് പ്രകാശ് അവതരിപ്പിച്ച സേവിയർ പൂത്തൂരാൻ സ്കൂൾ അധികൃതർക്ക് നൽകിയ സേവനത്തിനുള്ള പ്രതിഫലമായാണ്. ഈ രീതിയിലാണ് ആ വിദ്യാർത്ഥിക്ക് അവിടെ പ്രവേശനം ലഭിച്ചത്. പല വിദ്യാലയങ്ങൾ മാറി മാറി വന്നവൻ. അതിനാൽ തന്നെ അയാൾ അവർക്ക് മുൻപിൽ ഒരു നോട്ടപ്പുള്ളിയാണ്. എന്നാൽ അവന്റെ ക്ലാസ് അധ്യാപിക സുഹാസിനി കഥാപാത്രം ആലീസിന് ക്രമേണ ആ കൗമാരക്കാരന്റെ മനസ്സറിയാൻ സാധിക്കുന്നു. അവനെന്നോ നഷ്ടപ്പെട്ടു പോയ ഇന്നും ഏറെ ആഗ്രഹിക്കുന്ന മാതൃവാത്സല്യം കൂടിയാണ് ആലീസ് തുടർന്ന് അവന് പകർന്നു നൽകുന്നത്. അത് സാന്ദർഭികമായി അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഇതുവഴി അവനിൽ ഉണ്ടാകുന്നതാകട്ടെ അത്ഭുതകരമായ
4: മാറ്റങ്ങളും. ഒന്നുമല്ല, മിസ്സിന്റെ ഒറ്റ ആളുടെ എൻഗേജ്മെന്റ് കൊണ്ടാ എനിക്കിത് കഴിഞ്ഞത്. ഐ നോ ഇറ്റ്.
2: ബസ് പോയോ?
4: ഇനിയിപ്പോ 5:30 ഉള്ളു.
2: 5:30? ഞാൻ എന്നാ താഴെ ജംഗ്ഷനോടൊപ്പം നിൽക്കാം, അവിടുന്ന് ചിലപ്പോ നേരത്തെ ബസ് കിട്ടിയേക്കും.
4: ഞാൻ ഓടുന്നുണ്ട്.
2: രവി എവിടേക്കാ?
4: എന്റെ വീട്ടിലേക്ക്.
2: അപ്പച്ചൻ വന്നിട്ടുണ്ടോ?
4: ഞാൻ അവിടെ പോകുന്നു പറയുമ്പോ അതിന്റെ അർത്ഥം തന്നെ അപ്പച്ചൻ വീട്ടിലില്ലെന്നാ. അപ്പച്ചൻ ഉണ്ടെങ്കിൽ ഞാൻ പോവില്ല.
2: പിന്നെ ആരെ കാണാൻ ഇടക്കിടക്ക് പോകുന്നേ? അന്ന് വാണി മെമ്മോ കിട്ടിയപ്പോഴും പോണത് കണ്ടു.
4: അമ്മച്ചി, അമ്മച്ചിയുടെ ഒരു പടം അവിടെ ഇരിപ്പുണ്ട് ബെഡ്റൂമില്. ഇന്നീ മെഡലും അമ്മച്ചിയെ കാണിക്കാൻ കൊണ്ടുപോകും. മിസ് വരുന്നോ അമ്മച്ചിയെ കാണാൻ? എന്തെങ്കിലും ദിവസം മിസ്സിനെ വിളിച്ചുകൊണ്ടുവരാന്ന് ഞാൻ അമ്മച്ചിക്ക് വാക്കുകൊടുത്തിട്ടില്ല. ഇന്ന് പോവാ, താമസിക്കില്ല. ഞാൻ തന്നെ മിസ്സിനെ വീട്ടിൽ കൊണ്ടാക്കാം. പ്ലീസ് മിസ്.
2: ശരി.
0: ആലീസിന്റെ വിദ്യാർത്ഥികളിൽ ആ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായി അവൻ മാറി. അവരുടെ സഹോദരൻ പട്ടാള ഉദ്യോഗസ്ഥൻ ജോർജിന്റെ സഹപ്രവർത്തകനാണ് മമ്മൂട്ടി അവതരിപ്പിച്ച തോമസ്. പ്രേംപ്രകാശ് അവതരിപ്പിച്ച ജോർജ് എന്ന കഥാപാത്രം ഒരപകടത്തിൽ മരണമടഞ്ഞു. ഇതോടെ തോമസും ആലീസുമായി വീണ്ടും അടുത്തു. അയാൾ അവളെ വിവാഹം ചെയ്യുമെന്ന ധാരണ ഒന്നുകൂടി ഉറപ്പിച്ചു. അതിനാൽ അവളുടെ കാര്യങ്ങളിൽ തോമസ് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നുമുണ്ട്. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള രവിയുമായി ആലീസിനുള്ള അടുപ്പം അയാളിൽ അലോസരം സൃഷ്ടിക്കുകയാണ്. തന്റെ അനിഷ്ടം തോമസ് തുറന്നു പറയുന്നുണ്ട്. അത് രവിക്ക് മുൻപിൽ പോലും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അയാൾ അറിയാതെ പോകുന്നത് പവിത്രമായ ഗുരുശിഷ്യ ബന്ധവും അതിലവൻ തേടിക്കണ്ടെത്തിയ മാതൃത്വമെന്ന വാത്സല്യവും എത്ര ആഴമുള്ളതാണ് എന്നതായിരുന്നു. അതിന്റെ അടക്കം ഭാഗ്യപത്രമാണ് ഒരപകടത്തിൽ അവന്റെ മരണം. തോമസ് അവനെ ഭയപ്പെടുത്താൻ പിന്നാലെ ഓടിച്ച ജീപ്പ് നിയന്ത്രണം നഷ്ടമായി ഇടിച്ചതാണ്. ആ കയ്യബദ്ധത്തിൽ ആലീസിന് നഷ്ടമായത് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെയല്ല, മനസ്സുകൊണ്ട് സ്വീകരിച്ച മകനെ തന്നെയും. സ്നേഹം ലഭിക്കുന്ന, അഭയം ലഭിക്കുന്ന കൂടെവിടെയെന്ന് തേടി അലഞ്ഞവനാണ് രവി പൂത്തൂരാൻ. എന്നാൽ അതുവഴി തന്നെയാണ് അവന്റെ ജീവൻ നഷ്ടമായത്. തുടർന്ന് തനിച്ചായി പോകുന്നത് ആലീസിനപ്പുറം മകനാൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ആലീസിന്റെ കരുതൽ വഴി അവനെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന സേവിയർ പൂത്തൂരാൻ എന്ന പിതാവ് കൂടിയാണ്. നൊമ്പരങ്ങളുടെ കഥയാണ് കൂടെവിടെ. ഏറെ അനുയോജ്യമായ ഒരു പേരും.
5: പ്രാർത്ഥിക്കുമല്ലോ, ദിവസവും പ്രാർത്ഥിക്കുമല്ലോ. മാതാവിന്റെ ഒരു ഐശ്വര്യമുള്ള രൂപമാണ്. പ്രാർത്ഥിക്കുന്നിടത്ത് ഒരു ചെറിയ മെഴുതിരി കൊളുത്തി അങ്ങനെ വെച്ചത് ടീച്ചർക്ക് അതുകൊണ്ട് ഒരു ദോഷവും വരത്തില്ല, അഥവാ വന്നാലും ഗുണമേ വരത്തുള്ളൂ. അമ്മയില്ലാത്തൊരു കുട്ടിക്ക് ആ കുറവ് കുറെയെങ്കിലും തീർത്തു കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ അത്ര നിസ്സാരമായിട്ടല്ല കാണുന്നത്.
2: അയ്യോ, അങ്ങനെയൊന്നുമല്ല.
5: ഓക്കെ ഉണ്ട്, അവൻ എന്നോടൊന്നും മിണ്ടണ്ട. എന്നാലും അവന്റെ ഓരോ മൊമെന്റ്സും ഞാൻ അന്നും നടന്നുകൊണ്ടിരിക്കും. അവന് എന്നോട് എന്ന് വൈരാഗ്യം തുടങ്ങിയോ അന്നു മുതൽ ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങി. അതങ്ങനെ പറ്റിയത്.
0: പത്മരാജൻ തന്റെ ചിത്രങ്ങൾക്ക് നൽകിയ പേരുകളിൽ ഇന്നലെ പോലെ മനോഹരമായത് കുറവായിരിക്കും. 1990

0: ഇന്നലെ പുറത്തിറങ്ങിയത്. ഇന്നലെയും വാസന്തിയുടെ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. ജനനം എന്നാണ് കൃതിയുടെ പേര്. ഇന്നലെ എന്ന പേരിൽ ഇത് മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. വീണ്ടും മൂന്ന് പ്രധാന കഥാപാത്രങ്ങൾ. അതിലേറ്റവും പ്രാധാന്യമുള്ള ആ നായികവേഷത്തിൽ ശോഭന രംഗത്ത് വന്നു. ജയറാം അവതരിപ്പിച്ച ശരത്തും തീർത്തും അവിചാരിതമായി ശരത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു ബസ് അപകടം വഴി എത്തിച്ചേർന്ന പേരുപോലും മറന്നുപോയ ഒരു യുവതിയും പിന്നെ അവളെ തേടിയെത്തിയ ഡോക്ടർ നരേന്ദ്രൻ എന്ന ഭർത്താവും മായ എന്നാണ് പുതിയ സാഹചര്യങ്ങൾ അവൾക്ക് നൽകിയ പേര്.
1: ഇത് ആർക്കും എപ്പോ വേണേലും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ്. ഇതുമാതിരി ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ നാളെ ചിലപ്പോ എനിക്ക് പോലും.
2: ഞാൻ ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക ഡോക്ടർ, പക്ഷേ ഇങ്ങനെ എത്ര കാലം ആലോചിക്കുമ്പോ.
1: തൽക്കാലം ആ വഴിക്കൊന്നും ചിന്തിക്കണ്ട. അതായത് ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞാലും നാടകം എന്ന് പറഞ്ഞാലും എന്താണെന്ന് മായക്കറിയാല്ലേ?
2: അറിയാം,
1: പക്ഷെ കണ്ട ഒറ്റ സിനിമയോ നാടകമോ ഓർമ്മയില്ല.
2: അതെ,
1: ആ അതാണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത. പോയ ദിവസങ്ങൾ പോട്ടെ എന്ന മട്ടിൽ പുതിയൊരു ജീവിതം നേരിടാൻ തയ്യാറാണെങ്കിൽ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അത് പെറുക്കിക്കൂട്ടിയേ കഴിയൂന്ന് നിർബന്ധം പിടിക്കാൻ തുടങ്ങിയാൽ സംഗതി ബുദ്ധിമുട്ടാവും.
2: പക്ഷേ എന്റെ സ്ഥാനത്ത് ആരായാലും അതറിയാൻ ശ്രമിക്കില്ലേ ഡോക്ടർ? എല്ലാവരെയും പോലെ എനിക്കും അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, വീട്, കൂട്ടുകാരെല്ലാം ഉണ്ട്. ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവരെ ആരെയും ഓർക്കാൻ കഴിയുന്നില്ലെന്ന് വന്നാൽ.
0: മായ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച ഡോക്ടർ നരേന്ദ്രന്റെ പ്രിയപ്പെട്ട ഗൗരിയാണ്. അയാളുടെ മാത്രം ഗൗരി. തന്റേത് മാത്രമാകാനായി ഒരു അനാഥ പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിച്ചവനാണ് നരേന്ദ്രൻ. ഉന്നത ഉദ്യോഗത്തിന്റെ ഭാഗമായി ആ ശാസ്ത്രജ്ഞൻ അമേരിക്കയിലേക്ക് തിരിച്ചുപോയത് വിവാഹത്തിന് ഒരു മാസത്തോളം കാലശേഷമാണ്. അയാളുടെ മടങ്ങിവരവിനും ഒന്നിച്ചുള്ള തുടർ യാത്രയ്ക്ക് മുന്നോടിയായി ഗൗരി നടത്തിയ തീർത്ഥയാത്രയിലാണ് അവളെ അയാൾക്ക് നഷ്ടമായത്. നരേന്ദ്രനെ തനിക്ക് നൽകിയ ദൈവങ്ങൾക്ക് നന്ദി പറയാനായിരുന്നു ആ യാത്ര. എന്നാൽ അതിൽ വന്ന അപകടം വഴി അവൾ പോലും അറിയാതെ എന്നേക്കുമായി തന്റെ പ്രിയതമനെ നഷ്ടമായ അവസ്ഥ. മരണത്തിലൂടെയല്ലാതെ ഓർമ്മയാത്രയെ നഷ്ടമായത് വഴി സഹയാത്രികർ മുഴുവൻ ആ അപകടത്തിൽ മരിച്ചു. ആരാണോ എന്നോ എന്താണെന്നോ അറിയാത്ത ആ യുവതിയുടെ ഇന്നലകൾക്കായി ശരത്തും മറ്റുള്ളവരും അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. അവകാശികൾ എത്താത്തതാകാം മായയിലേക്ക് ശരത്തിന്റെ മനസ്സെടുക്കാൻ കാരണം. അവർ വല്ലാതെ അടുത്ത ശേഷം വിവാഹിതരാകുന്നുവെന്ന പ്രഖ്യാപനം വരെ പരസ്യമായി നടന്ന ശേഷമാണ് നരേന്ദ്രന്റെ കടന്നുവരവ്. ഇന്നലെ ഗൗരി ആരായിരുന്നുവെന്ന ശക്തമായ തെളിവുകളുമായി. എന്നാൽ ഗൗരിക്കിന്ന് താൻ തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ തീർത്തും അന്യനാണ് എന്ന തിരിച്ചറിവിലാണ് ആ യുവാവിന്റെ മടങ്ങിപ്പോക്ക്. ഈ വേളയിലെ ശരത്തിന്റെ പെരുമാറ്റങ്ങൾ അല്പം സ്വാർത്ഥമാണോ എന്ന ചിന്തകളും പ്രേക്ഷകനിൽ ഉണർന്നേക്കാം.
3: ഞാൻ വരട്ടെ, ചായ കുടിച്ചിട്ട്. വേണ്ട, വെറുതെ ബുദ്ധിമുട്ടിച്ചതിൽ സോറി. അല്ല, ഒരു മിനിറ്റ്.
2: എന്താ ചായ കുടിക്കാതെ?
0: നരേന്ദ്രൻ മനഃപൂർവ്വം തന്നെ ഉണർത്താതെ പോയത് മായ എന്ന ഗൗരിയുടെ ഇന്നലകളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള ചിന്തയൊക്കെ അയാളിൽ ഉണർന്നിരിക്കാം. ഒരുപക്ഷെ ആരാലോ ഉപേക്ഷിക്കപ്പെട്ട ചോരക്കുഞ്ഞായിരുന്നിരിക്കാം ഒരിക്കൽ ഗൗരി. അനാഥാലയത്തിൽ വളർന്നവളാണെന്ന സൂചനകൾ സിനിമ നൽകുന്നുണ്ട്. അവിടെ നിന്നാകാം അവളെ നരേന്ദ്രൻ കണ്ടെത്തിയത്. വിധിയുടെ മാത്രം ഫലമായി ഇന്നവൾ താൻ ആരാണെന്നറിയാതെ വീണ്ടും മറ്റൊരു അപരിചിത പശ്ചാത്തലത്തിൽ എത്തിയിരിക്കുന്നു. പുതിയ പരിചയങ്ങൾ അവിടെ അവൾക്കുണ്ടായിരിക്കുന്നു. തനിക്ക് പകരം മറ്റൊരാൾക്കവൾ ഹൃദയം നൽകിയിരിക്കുന്നു. പേരുപോലെ ഇന്നലെ എന്ന സിനിമ മറവികളുടെ മാത്രമല്ല മറക്കാൻ എളുപ്പമല്ലാത്ത ഓർമ്മകളുടെ കൂടി കഥയാണ് പറഞ്ഞത്. നൽകിയിരിക്കുന്ന പേരാകട്ടെ ഹൃദയത്തിൽ നൊമ്പരമുണർത്തുന്നതും.
2: ഡിസ്ചാർജ് ചെയ്തിട്ട്
3: എങ്ങോട്ട് എന്നായിരിക്കും? ഞങ്ങൾ ചുമ്മാ മായയെ ദാ റോഡിലോട്ട് പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് നേരെ നടന്നു പോകണം പറയും. അപ്പോ കുട്ടി അങ്ങനെ നടന്നു കിടന്നു പോവും. നമുക്ക് ഇവിടുന്ന് വേറെടുത്തേക്ക് പോവാം. ഇതിനേക്കാ ഭംഗിയുള്ളൊരു സ്ഥലത്തെ, ഇതിനേക്കാ രസമുള്ളൊരു വീട്ടിലേക്ക്. വേറൊരു മരവും വേറൊരു കിളിയുടെ ശബ്ദവും ആശുപത്രിയുടെ മണമില്ലാത്ത കാറ്റും. ഞാനും അമ്മയും കൂടെ മായയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഉടക്കൊന്നും പറയാതെ അത് അതുപോലെ അനുസരിച്ച് നോക്കൂ.
0: നൊമ്പരത്തിപ്പൂവ് എന്നൊരു പൂവുണ്ടോ? പത്മരാജൻ അങ്ങനെ ഒരു പൂവിന് ജന്മം കൊടുത്തിട്ടുണ്ട്. പക്ഷേ 1987 പുറത്തിറങ്ങിയ ആ പേരുള്ള ഒരു സിനിമ വഴി നൊമ്പരത്തിപ്പൂവ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു നൊമ്പരത്തിന്റെ കഥ പറഞ്ഞതാണ്. ജിജി എന്ന പെൺകുട്ടിയാണ് ആ നൊമ്പരം. ഒപ്പം നൊന്തുകൊണ്ട് മക്കളെ രണ്ടുപേരെയും ഒരിക്കലൊരു അപകടത്തിൽ നഷ്ടമായതിനെ തുടർന്ന് യാത്രയാക്കേണ്ടി വന്ന പിന്നെ ജിജി എന്ന വളർത്തുമകളെ കൂടി അവിചാരിതമായി നഷ്ടപ്പെട്ട പത്മിനി എന്ന കഥാപാത്രവും നൊമ്പരം തന്നെയാണ്. ഒരിക്കലൊരു ബസ് അപകടത്തെ തുടർന്നാണ് മാധവിയുടെ പത്മിനി സോണിയ അവതരിപ്പിച്ച ജിജിയെ പരിചയപ്പെട്ടത്. തുടർന്ന സാഹചര്യങ്ങളാണ് അവളെ മക്കളുടെ മരണത്തെ തുടർന്ന് ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുന്ന ആ കോളേജ് അധ്യാപികയ്ക്ക് സമീപമെത്തിക്കുന്നത്. മുൻപ് അപകടം വഴിയുണ്ടായ മാനസിക പ്രശ്നങ്ങൾ ഇപ്പോഴും നേരിടുന്നുണ്ട് ജിജി. അതിലവൾക്ക് ആശ്വാസം പകരുന്നത് മമ്മൂട്ടി അവതരിപ്പിച്ച ഡോക്ടർ പത്മനാഭ.

0: തന്നെ. ജിജിയുടെ പുരോഗതിക്കായി പത്മിനി പത്മനാഭൻ നടത്തുന്ന മാനസികാരോഗ്യ ചികിത്സാ പഠന കേന്ദ്രത്തിലാക്കുന്നു. ക്രമേണ ജിജിയുടെ സ്ഥിതി മെച്ചമായി വരികയും ചെയ്യുന്നു. പത്മനാഭന്റെ നിർദ്ദേശം കൂടിക്കൊണ്ടാണ് മകളുടെ മരണത്തിന് അശ്രദ്ധ വഴിയെങ്കിലും കാരണക്കാരനായ ഭർത്താവ് സേതുവിന് പത്മിനി വീണ്ടും ഒരു അവസരം ജീവിതത്തിൽ നൽകാനൊരുങ്ങുന്നത്. അയാളത് ഒരുപാട് ആഗ്രഹിച്ചതാണ്. എന്നാൽ മടങ്ങിവരവിൽ ജിജിയുടെ സാന്നിധ്യം സേതുവിന് അംഗീകരിക്കാൻ എളുപ്പം സാധിക്കുന്നില്ല. അയാൾ പലതവണ ശ്രമിച്ചു, പക്ഷെ കഴിയുന്നില്ല. ഇതാ ബന്ധങ്ങളിൽ ഉലച്ചിൽ വീഴിക്കുന്നുമുണ്ട്. അനിഷ്ടമയാൾ തുറന്നു പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്.
1: നിങ്ങളൊരു സാധാരണ സ്ത്രീ മാത്രമാണ്. നിങ്ങൾക്ക് ഭർത്താവ് വേണം, കുട്ടികൾ വേണം, കുടുംബം വേണം. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. സെബാസ്റ്റ്യൻ സാറിന്റെ ഫ്ലാറ്റിൽ നിങ്ങൾ 4 ദിവസം കഴിഞ്ഞെന്ന് വരും.
2: വേണമെന്നുണ്ടെങ്കിൽ
1: അല്ലെങ്കിൽ 4 വർഷം അല്ലെങ്കിൽ 40 വർഷം. പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് ആ മനുഷ്യന്റെ അടുത്ത് പോകാതിരിക്കാൻ കഴിയില്ല.
2: എനിക്ക് എന്റെ മോളാണ് വലുത്.
1: പക്ഷെ അവൾക്ക് ഇപ്പൊ ആവശ്യം ഒരു കുടുംബമാണ്. നിങ്ങൾ രണ്ടാളെയാണ്. അവൾക്കിപ്പോ എല്ലാം അറിയാം. അവളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് മനസ്സിലാവുന്നതെല്ലാം അവൾക്കും മനസ്സിലാവും. അവള് കാരണമാണ് നിങ്ങൾ വീണ്ടും ഫ്ലാറ്റിലേക്ക് പോരേണ്ടി വന്നെന്ന കാര്യം അവളെ വല്ലാതെ ഗിൽറ്റിയാക്കും. ഒരാളെയും നോവിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടിയാണ് അവള്. അവള് മൂലം അവൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾ ദുഃഖിക്കുന്നു എന്ന് തോന്നിയാൽ അത് അവളെ വേറൊരു തരം മെന്റൽ റിക്കാക്കും. നമ്മൾ ആരും വിചാരിച്ച പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതാവും. ഞാൻ കൂടെ വരാൻ സേതുവിന്റെ അടുത്തേക്ക്. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു വെച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചപ്പോ മുതൽ പുള്ളിക്കും തോന്നിയിട്ടുണ്ടാവും ഒന്നും വേണ്ടിയിരുന്നില്ല.
0: ഈ അനിഷ്ടം വഴിയാണ് ഒരു ഉല്ലാസയാത്രാവേളയിൽ ജിജി ആ വനത്തിലേക്ക് ഓടി അകലുന്നത്. തുടർന്ന് അവളുടെ മരണമാണ്. പത്മിനി വീണ്ടും തനിച്ചാണ്. നൊമ്പരത്തി പൂവിനപ്പുറം യോജിക്കുന്ന മറ്റൊരു പേര് ഈ പത്മരാജൻ സിനിമയ്ക്ക് നൽകാനില്ല എന്ന് തോന്നുന്നു. പ്രശസ്ത സിനിമാ സംവിധായകനും സാഹിത്യകാരനുമായ ഹരികൃഷ്ണനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ്. എഴുത്തു ജോലികളും മറ്റുമായി അദ്ദേഹം കഴിഞ്ഞുകൂടുന്നത് ആ മരണം നടന്ന വീട്ടിലാണ്. സ്ഥലത്തുനിന്ന് ഒരു തൂവാലിയും സ്ത്രീകൾ ധരിക്കുന്ന ഒരു ചെരുപ്പും ലഭിക്കുന്നു. ഇതുവഴിയാണ് കൊലപാതകി ഒരു സ്ത്രീയാണെന്ന നിഗമനത്തിലേക്ക് കേസന്വേഷണ ചുമതലയുള്ള അച്യുതൻകുട്ടി എന്ന പോലീസ് ഇൻസ്പെക്ടർ എത്തിച്ചേരുന്നത്. 1986 പുറത്തിറങ്ങിയ കരിയിലക്കാറ്റ് പോലെയെന്ന പത്മരാജൻ ചിത്രത്തെപ്പറ്റിയാണ് ഈ പറയുന്നത്. അച്യുതൻകുട്ടിയെ മോഹൻലാലും ഹരികൃഷ്ണനെ മമ്മൂട്ടിയും അവതരിപ്പിച്ചു. സുധാകർ മംഗളോദയം എഴുതിയ ശിശിരത്തിലൊരു പ്രഭാതം എന്ന റേഡിയോ നാടകത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അച്യുതൻകുട്ടി കേസന്വേഷണത്തിലാണ്. ഹരികൃഷ്ണന്റെ ഭാര്യയായ രാഗിണിയെയും അദ്ദേഹത്തോടടുപ്പമുള്ള യുവ സിനിമാ നടിയെയും അയാൾ ചോദ്യം ചെയ്തു. പക്ഷേ കാര്യമൊന്നുമുണ്ടായില്ല. തുടർന്ന് ഹരികൃഷ്ണന്റെ ഡയറിയിൽ നിന്ന് ലഭിച്ച കുറിപ്പുകളും ഒരു പഴയ ഫോട്ടോയും മുൻനിർത്തി നടത്തുന്ന അന്വേഷണത്തിൽ ഹരികൃഷ്ണന്റെ പഴയ കാമുകിയായ ഒരു മുൻകാല കോളേജ് അധ്യാപിക പാർവതിയിലേക്ക് അന്വേഷണം എത്തിച്ചേരുകയാണ്. അവരിപ്പോൾ ഒരു സന്യാസിനിയാണ്. കേസന്വേഷണത്തിന്റെ ഭാഗമായി അവരെ കസ്റ്റഡിയിലെടുത്തതോടെയാണ് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുന്നത്. അച്യുതൻകുട്ടിയുടെ സഹോദരനായ അനിൽകുമാറിന്റെ പ്രണയിനി ശില്പിയും അവരുടെ അമ്മയായ തുളസിയും ഈ കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ തുളസിയും പാർവതിയും ഹരികൃഷ്ണനും ഒരേ കലാലയത്തിൽ അധ്യാപനം നടത്തിയവരായിരുന്നു. ആ കാലത്തു തന്നെ പല സ്ത്രീകളുമായി ബന്ധം പുലർത്തി വരുന്നവനാണ് ഹരികൃഷ്ണൻ. ആ രീതി നിഷ്കളങ്കയായ പാർവതിയിലേക്കും എത്തിച്ചേർന്നു. ഇതിൽ തുളസിക്കുള്ള എതിർപ്പിന്റെ തുടർച്ചയായാണ് ഹരികൃഷ്ണൻ അവരെ ശാരീരികമായി കീഴ്പ്പെടുത്തുന്നതും ക്രമേണ അവർ ഗർഭിണിയാകുന്നതും. എന്നാൽ നിലവിൽ ശില്പയും ഹരികൃഷ്ണനുമായി പരിചയപ്പെട്ടിട്ടുണ്ട്. അയാളുടെ കടുത്ത ആരാധികയാണ് കാർത്തിക അവതരിപ്പിച്ച ശില്പ.
3: അവസാനത്തെ കുറിപ്പ് ജനുവരി 18-നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതിനിടെയുള്ള ദിവസങ്ങളിൽ ഒന്നും എഴുതിയിട്ടില്ല, പ്രാക്ടിക്കലി ബ്ലാങ്ക. ചില പേജുകളിൽ ഒരു വരയോ കുറിയോ മറ്റോ കണ്ടാലായി. ലാസ്റ്റ് ഷീറ്റിൽ ഇതാ എഴുതിയിരിക്കുന്നത്: ഇന്ന് ജനുവരി 1, എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറിറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട് ഇന്നവൾ വരുന്നു.
4: എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൾ ഒഴിഞ്ഞുമാറിന്റെയും ഒളിച്ചുകളിയുടെയും 17 കൊല്ലം എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ ഉറങ്ങിക്കിടന്ന എന്നെ എനിക്ക് തന്നെ ചൂണ്ടിക്കാണിച്ചു തരാൻ, ജന്മാന്തരങ്ങളുടെ തുടൽക്കണ്ണിയാവാൻ എനിക്കുള്ള അവളുടെ ആദ്യത്തെ ന്യൂ ഇയർ സമ്മാനവുമായി അവൾ.
0: ഈ ബന്ധത്തിൽ ശ്രീപ്രിയെ അവതരിപ്പിച്ച അമ്മ തുളസിക്കും റഹ്മാൻ കഥാപാത്രം അനിൽകുമാറിനും എതിർപ്പുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങളുടെ ഭാഗമായാണ് ഹരികൃഷ്ണൻ യഥാർത്ഥത്തിൽ കൊല്ലപ്പെടുന്നത്. ആരാണ് അതിന് പിന്നിലെന്നും എങ്ങനെയാണ് തൊണ്ടിമുതലുകൾ അവിടെ എത്തിയതെന്നും ഒക്കെ സിനിമ കണ്ടുതന്നെ അറിയുന്നതാണ് ഉചിതം. ഹരികൃഷ്ണന്റെ ഭാര്യ രാഗിണിയെ ജലജയും പാർവതിയെ ഉണ്ണിമേരിയുമാണ് അവതരിപ്പിച്ചത്. കരിയിലക്കാറ്റ് പോലെ എന്ന പേര് അല്പം സവിശേഷമാണെന്ന് തോന്നുന്നു. ഉണങ്ങിയ ഇലയാണല്ലോ കരിയില. ഇന്നലകളുടെ ശേഷിപ്പുകളാണവ. കരിയിലകൾ പറത്തി ഇന്നും കാറ്റുകൾ അടിക്കാറുണ്ട്. അയാളുടെ ഇന്നലകളിൽ നിന്ന് സമീപം എത്തിച്ചേർന്ന ശില്പയെന്ന മകളെ പോലെ. അവൾ മകളാണെന്ന് ഹരികൃഷ്ണൻ തിരിച്ചറിയുന്നുമുണ്ട്. എന്നാൽ ഈ തിരിച്ചറിവ് അവൾക്കു മുൻപിൽ വെളിപ്പെടുത്താൻ ആ പിതാവിന് സാധിക്കുന്നില്ല. അല്പം സവിശേഷമായ ഒരു അന്വേഷണ ചിത്രമാണ് കരിയിലക്കാറ്റ് പോലെ. പേര് പ്രധാന കഥാപാത്രത്തിന്റെ ഇന്നലകളുമായി വല്ലാതെ യോജിക്കുന്നതും.
2: അമ്മയ്ക്ക് പറ്റിയ ഒരു മണ്ടത്തരത്തിന്റെ കുട്ടിയാ ഞാൻ. ആ മനുഷ്യനെ പറ്റി ഞാൻ എന്തെങ്കിലും ചോദിക്കുന്ന എന്നെ അമ്മയ്ക്ക് ദേഷ്യമാ. ഞങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ ചതിച്ചിട്ട് പോയി അയാളെ പറ്റി അറിയണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല.
4: കുട്ടി അയാളെ കണ്ടിട്ടേ ഇല്ല?
2: ഇല്ല, ഞാൻ ജനിക്കുമ്പോഴേക്ക് അവര് തമ്മിൽ തെറ്റിക്കഴിഞ്ഞിരുന്നു. ഞാൻ കൈക്കും.

0: ആയിരുന്നപ്പോ എന്നെയും എടുത്ത് അമ്മ നൈജീരിയയിലൊരു ജോലി വാങ്ങിപ്പോയി. എന്നെയും കൊണ്ട് ഈ നാട്ടിൽ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന അമ്മ പറഞ്ഞത്. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് അമ്മ വീണ്ടും മടങ്ങിയെത്തിയത്. ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് പോലും ഞാൻ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ മരിച്ചുപോയെന്ന. അത് ഞാനും അമ്മയും തമ്മിലുള്ള ഒരു പ്രതിജ്ഞ. അങ്ങനെ പറയാവൂ എന്ന് ആദ്യമ ഒരാളിനോട്.
1: ഇനി എന്താ മോളോട് പറയാ?
0: ഇന്ന് January 1st, 17 ദിവസം കഴിഞ്ഞ് മോൾ ഇനി ഇവിടെ വരും.
1: എന്താന്ന്?
0: എന്താന്ന് പറയൂ. എന്റെ ബർത്ത്ഡേ
1: 18th ആണോ മോളെ പറഞ്ഞാള്? അപ്പൊ തീർച്ചയായും വന്നേ പറ്റൂ. അന്ന് ഞാൻ മോൾക്ക് എന്റേതായ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. എ ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ.
2: പത്മരാജൻ സിനിമകളുടെ പേരുകളിൽ ആഴമല്പം കൂടുതലുള്ള ഒന്നിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് സിഗ്നേച്ചർ അധ്യായം അവസാനിപ്പിക്കാം. നിമ്മിയുടെയും സാലിയുടെയും അപൂർവ സൗഹൃദ കഥ പറഞ്ഞ ദേശാടനക്കളി കരയാറില്ല എന്ന 1986 പുറത്തിറങ്ങിയ ചിത്രമാണത്. കാർത്തിക അവതരിപ്പിച്ച നിർമ്മല എന്ന നിമ്മിയും ഷാരിയുടെ സാലിയും കൗമാരക്കാരായ രണ്ട് സ്കൂൾ വിദ്യാർത്ഥിനികൾ. രണ്ടുപേരും രണ്ട് സ്വഭാവക്കാർ. നിമ്മിയാള് പാവമാണ്, എന്നാൽ സാലി അല്പം തന്റേടിയും വികൃതിയും. ഇരുവരും ബോർഡിംഗിൽ നിന്നാണ് പഠനം.
3: ഈ ബോർഡിൽ നിന്ന് എസ്കേപ്പ് ആയല്ലോ. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരുമില്ലായിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ?
0: ഇതങ്ങനെയൊന്നുമല്ല സാലി, നിനക്കറിയില്ല. എന്റെ ഇഷ്ടമൊന്നും ഡാഡി നോക്കില്ല. ഒരു ചുമതല ഒഴിച്ചുവിടാൻ വേണ്ടി ചെയ്യുന്ന മാതിരിയായിരിക്കും അത്. വല്ല തടിയ എസ്റ്റേറ്റുകാരനും പിന്നെ അവന്റെ കുടിയും ആൾവാസം ഇല്ലാത്ത ഏതെങ്കിലും കാട്ടിലെ കുന്നിൻ പുറത്തെ ബോറടിച്ച പോഷ് ലൈഫും.
3: അങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും പോയി കളയാൻ പോണേ?
0: എവിടെ? ദൂരെ എവിടെയെങ്കിലും സേഫായൊരു ദൂരെ.
2: സാലിയുടെ അതിരുകടന്ന വികൃതികളുടെ പേരിൽ അവരെ പതിവായി ശ്വാസിക്കുന്ന അധ്യാപികയായ ദേവികയോട് സുഹൃത്തുക്കൾക്ക് വെറുപ്പാണ്. ഉർവശി അവതരിപ്പിച്ച ഈ ടീച്ചർ കഥാപാത്രത്തിന് ഒരു പണി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അവർക്ക് ഉത്തരവാദിത്തമുള്ള വിനോദസഞ്ചാര വേളയിൽ ഇരുവരും ഒളിച്ചോടുന്നത്. സുഹൃത്തുക്കൾക്ക് പുറത്തെ ലോകം ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിയന്ത്രണങ്ങളൊന്നുമില്ല എന്നത് തന്നെ കാരണം. സ്വാതന്ത്ര്യമാണ് അവിടെ. എന്നാൽ അവിചാരിതമായി അവർ മോഹൻലാൽ അവതരിപ്പിച്ച ഹരിശങ്കർ എന്ന യുവാവിനെ കണ്ടുമുട്ടുന്നു ഒരു കോഫി ഷോപ്പിൽ വെച്ച്. അടുത്ത ദിവസങ്ങളിലും ആ കൂടിക്കാഴ്ച ആവർത്തിക്കുന്നുണ്ട്. നിമ്മി അയാളുമായി സൗഹൃദത്തിലായി. നിമ്മിയിൽ നിന്ന് ഹരിശങ്കർ അവരുടെ കഥ അറിയുകയാണ്. സഹൃദയനായ ആ യുവാവിനോട് അവൾക്കുള്ളിൽ പ്രണയം ഉദിക്കുന്നു.
0: ഇപ്പൊ എങ്ങനെ, ഇഷ്ടം കൂടിയോ കുറഞ്ഞോ?
4: അല്ല, അതിപ്പോ
0: ഞങ്ങൾ ചെയ്തത് തെറ്റാ?
4: നിങ്ങൾ ചെയ്തത് ഏതായാലും ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നല്ല കുട്ടികളെ ലക്ഷണമാണെന്നും പറയാനും പറ്റില്ല. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. പിന്നെ കുത്തി ചോദിക്കാഞ്ഞത് അതിന്റെ ആവശ്യമില്ലാഞ്ഞോണ്ട. പിന്നെ സംശയമായി. പറയുമ്പോ പറയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നു.
0: എന്തെങ്കിലും പറയുമെന്നറിയായിരുന്നോ?
4: പറഞ്ഞേക്കും എന്ന് തോന്നി.
0: എന്നാൽ എനിക്കറിയായിരുന്നു എല്ലാം ഞാനൊരു ദിവസം പറയുന്നു.
2: നിമ്മിയുടെ ആൽബത്തിൽ ദേവികയുടെ ഫോട്ടോ കണ്ട വേളയിലാണ് തനിക്കവരെ മുൻപരിചയമുണ്ടെന്ന് ഹരിശങ്കർ തിരിച്ചറിയുന്നത്. കാര്യങ്ങളറിഞ്ഞ ഹരിശങ്കർ തീർത്തു നിസ്സഹായയായ നിരപരാധിയായ ദേവിക ടീച്ചറിനെ അന്വേഷിച്ച് അവർക്ക് സമീപമെത്തുന്നു. ഒരിക്കൽ ദേവിക കൂടി ഉൾപ്പെട്ട ഒരു സംഭവത്തിൽ തൊഴിൽ നഷ്ടമായവനാണ് ഹരിശങ്കർ. അതിനുശേഷം അയാളുടെ അവസ്ഥയും മനസ്സിലുള്ളതിന്റെ പേരിൽ അയാൾക്ക് വേദനത്തിൽ നിന്ന് സഹായം അയച്ചിരുന്നവളാണ് ദേവിക. ക്രമേണ ദേവികയുമായി അയാൾ അടുക്കുന്നു. ഇരുവരും വിവാഹിതരാകാനും തീരുമാനിക്കുന്നു. ഹരിശങ്കർ വഴി കുട്ടികൾക്ക് സമീപമെത്തുന്ന ടീച്ചർ അവരുടെ തിരിച്ചുപോക്കിനായി ശ്രമിക്കുന്നുണ്ട്. യാതൊരു പ്രശ്നങ്ങളും സ്കൂളിൽ ഉണ്ടാകില്ല എന്നതാണ് അവർ നൽകിയിട്ടുള്ള വാക്ക്. താനും ദേവികയുമായുള്ള ബന്ധത്തെപ്പറ്റി കൂടിയും ഹരിശങ്കർ തുറന്നു പറയുന്നുണ്ട്. തുടർന്ന് അയാൾ ടീച്ചർക്കൊപ്പം മടങ്ങി. പിറ്റേന്ന് അവരെത്തി കുട്ടികളെ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാമെന്നാണ് വാക്ക്. എന്നാൽ ഹരിശങ്കറിൽ തന്നോട് പ്രണയമില്ല എന്ന തിരിച്ചറിവിൽ നിർമ്മല തകർന്നുപോയി. ഹൃദയശുദ്ധിയുള്ളവനാണ് ഹരിശങ്കർ. അതിനാൽ മാത്രമാണ് കുട്ടികളുടെ നന്മ മുൻനിർത്തി അയാൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതും. സാലി നിർമ്മലയെ കൂട്ടി അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുവെങ്കിലും സുഹൃത്ത് അതിന് തയ്യാറാകുന്നില്ല. അവളില്ലാതെ തനിച്ചു പോകാൻ സാലിക്ക് സാധിക്കുകയുമില്ല.
5: എന്തിനാ മോളെ നീ ഇത് ചെയ്യാൻ പോയത്? നീ കൂടി പോയപ്പോ ഞാനിങ്ങനെ പോവാ കൂട്ടി. നിന്നെ തനിച്ചാക്കിട്ട് ഞാൻ എങ്ങോട്ട് പോവാൻ? ഞാൻ വിചാരിച്ചു ഞാൻ തനിച്ചായെന്ന്. അങ്ങനെയായാൽ തന്നെ ഇതാണോ ചെയ്യേണ്ടത്? വേറെ എന്തെല്ലാം വഴിയുണ്ട്? ഞാനില്ല നിന്റെ കൂടെ. ഇത്രയും കാലമായിട്ട് നിനക്കെന്നെ മനസ്സിലായില്ല നിമ്മി. സോറി. ധൈര്യമായിരിക്കെ, സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ഞാനുണ്ട് നിന്റെ ഒപ്പം. ഞാനുണ്ട്.
2: പിറ്റേന്ന് ഉത്തരവാദിത്തപ്പെട്ടവർക്കൊപ്പം ഇരുവരുടെയും വാസസ്ഥലത്തെത്തിയ ഹരിശങ്കറിനെയും ദേവികയെയും കാത്തിരുന്നത് ആ സുഹൃത്തുക്കളുടെ മൃതദേഹങ്ങളായിരുന്നു. സിനിമയുടെ അവസാനം എഴുതി കാണിക്കുന്ന വരികൾ ഇങ്ങനെയാണ്: ദൂരേക്ക്, സേഫായ ദൂരേക്ക്. ദേശാടനക്കിളികളെ പോലെ ദൂരെ എങ്ങോട്ടോ സ്വാതന്ത്ര്യം തേടി സ്വയം പറന്നകന്നതാകാം അവർ. ദേശാടനക്കിളികൾ ഒരിടത്തും സ്ഥിരമായി നിൽക്കാത്തവരാണ്. വേദനകൾ പുറം ലോകത്തെ അറിയിക്കാതെ പറന്നു നടക്കുന്നവർ. അങ്ങനെയാണ് ആ സുഹൃത്തുക്കളും. സ്വാതന്ത്ര്യം നൽകുന്ന വാനം തേടി അവർ പറന്നു. ഉള്ളിലെ വേദനകളും ആത്മസംഘർഷങ്ങളും വിളിച്ചു പറയാതെ മരണത്തെ പുൽകി. സുരക്ഷിതത്വത്തിനായി അവർ

0: കണ്ടെത്തിയ മാർഗമാകാം അത്. ഏറെ ആഴമുള്ളതാണ് ദേശാടനക്കളി കരയാറില്ല എന്ന പേര്.
1: ആ മനുഷ്യനായിട്ടുള്ള നമ്മുടെ ഫൈനൽ മീറ്റിംഗ് ആയിരിക്കണം ഇത്. ഇനി ഒരിക്കലും അയാളെ കാണുന്ന പ്രശ്നമില്ല. അയാൾക്ക് നമ്മളെ പിടികിട്ടിയോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്.
2: എങ്കിലും അത്രയും നല്ലതല്ലേ?
1: എങ്ങനെ?
2: മനസ്സിലായിട്ടും അയാൾക്ക് നമ്മളെ ഉപദ്രവിക്കണമെന്നില്ലെങ്കിൽ നമ്മൾ ആരെന്ന് അറിയാതിരിക്കുന്നവരെക്കാൾ സേഫ് അല്ലേ? അറിഞ്ഞിട്ടും
1: മോളെ നീ രക്ഷപ്പെട്ടു ഒരാളോടെ.

0: ഇതാ ഇവിടെ വരെ എന്ന പത്മരാജൻ ഐ വി ശശി കൂട്ടുകെട്ടിൽ പിറന്ന പ്രതികാര കഥയെപ്പറ്റിയും സിഗ്നേച്ചറിൽ തന്നെ നാം പറഞ്ഞിട്ടുള്ളതാണ്. കഥാനായകന്റെ പേര് വിശ്വനാഥൻ എന്നാണ്. തന്റെ മാതാപിതാക്കളുടെ മരണത്തിന് കാരണക്കാരനായവന്റെ കുടുംബം തകർക്കാൻ പ്രതികാരദാഹിയായി എത്തിയ നായക കഥാപാത്രം. അതിനായി സ്വീകരിച്ച മാർഗമാകട്ടെ അയാളുടെ മകളുടെ ചാരിത്രം നശിപ്പിക്കുകയെന്നതും. താറാവുകാരൻ പൈലിയുടെ മകൾ അമ്മിണിയെ തന്റെ ഇംഗിതം പോലെ അയാൾ ഉപയോഗിക്കുകയും ചെയ്തു. തുടർന്ന് പൈലിയുടെ മരണവുമാണ്. എന്നാൽ സത്യങ്ങൾ വെളിപ്പെടവേ അയാളുടെ പ്രതികാരദാഹം തോറ്റുപോകുന്നത് അമ്മിണിയുടെ ദൃഢനിശ്ചയത്തിന് മുൻപിലായിരുന്നു. അയാൾ വെച്ചുനീട്ടിയ ജീവിതത്തിലേക്ക് താൻ ഇല്ല എന്ന പ്രഖ്യാപനത്തോടെ.
1: എന്റെ കുഞ്ഞ് ചത്തത് നിന്റെ കൈകൊണ്ട
2: അല്ല, എനിക്ക് അയാളെ കൊല്ലണമെന്നുണ്ടായിരുന്നു. അഴിമുഖത്തേക്ക് വലിച്ചെറിയാൻ ആ പൈലിയെ ഞാൻ കായലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷേ എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി, കാറ്റും മഴയും എന്നെ തോൽപ്പിച്ചു. അപ്പോ ആ വള്ളം മറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് സന്തോഷിക്കാമായിരുന്നു. വരുമ്പോ എന്റെ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അതനുസരിച്ച് ഞാൻ കരുനീക്കി. പക്ഷേ എല്ലായിടത്തും ഞാൻ തോറ്റു. പൈലിയെയും മകളെയും നശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പൈലി എനിക്ക് നഷ്ടപ്പെട്ടു. അയാളുടെ മകളെ പിഴപ്പിക്കാൻ എനിക്ക് സാധിച്ചു, പിഴപ്പിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ, അവളെ നശിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.
0: ഇതാ ഇവിടെ വരെ എത്തിയിരിക്കുന്നു, ഇനി എങ്ങനെ മുൻപോട്ട് പോകും? ഈ ഒരു ചിന്തയാണ് ഈ പത്മരാജന്റെ രചന പ്രഖ്യാപിക്കുന്നതെന്ന് തോന്നുന്നു. ഇത്തരത്തിൽ സവിശേഷമാണ് നാം ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയതും അല്ലാത്തതുമായ അനേകം പത്മരാജൻ രചനകൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ചലച്ചിത്രനാമങ്ങൾ. തറവാട്ടുകാർന്നവർ തമ്പിയുടെ കൊച്ചുമകൻ ഭാസ്കർ എന്ന പാച്ചുവിന്റെ തിരോധാനത്തിന് ശേഷം ആ കടൽക്കരയിൽ ആ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മൃതദേഹം അടിയുന്നത് മൂന്നാം ദിവസമാണ്. മൂന്നാം പക്കം എന്ന പത്മരാജൻ സിനിമയെപ്പറ്റിയാണ് ഈ പറഞ്ഞത്. അപർണ എന്ന ചിത്രത്തിലാകട്ടെ വിശ്വനാഥൻ എന്ന സാധു യുവാവിന് മുൻപിൽ പ്രതിസന്ധിയാകുന്നത് അജ്ഞാത കാരണങ്ങളാൽ അയാളുടെ ഛായ അതേപോലെ പകർന്നു കിട്ടിയ അപരൻ നടത്തുന്ന സാമൂഹിക വിരുദ്ധമായ ഇടപെടലുകളാണ്. പത്മരാജൻ ഒരുക്കിയ ഞാൻ ഗന്ധർവനും കള്ളൻ പവിത്രനും നേരിട്ട് വിളിച്ചു പറയുന്നത് കേന്ദ്ര കഥാപാത്രങ്ങൾ ആരാണെന്നുമാണ്. അപ്പോഴും ഇത്തരം ചില പത്മരാജൻ ചലച്ചിത്രനാമങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ അങ്ങനെ നിലകൊള്ളുകയാണ്. കുറച്ചധികം സവിശേഷമായി അവയുടെ ആഴങ്ങൾ കൂടുതലായി മനസ്സിലാകാൻ ഇനിയും വിശകലനങ്ങൾ ആവശ്യമാണെന്ന് കരുതുന്നു.
3: സിഗ്നേച്ചർ
4: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: നിർവഹണം നിഖിൽ എബ്രഹാം.
5: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

മപസനി മപസനി

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി. നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത് കാ സഫർ.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. കല്ലോലിനി നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. യൂസഫ് അലി കേച്ചേരി 1934 മെയ് 16 തൃശൂർ ജില്ലയിലെ കേച്ചേരിയിൽ ജനനം. തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്നും PA നേടി, അതിനുശേഷം BL നേടി ഏറെക്കാലം വക്കീലായി സേവനമനുഷ്ഠിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ സംസ്കൃതത്തിൽ മുഴുനീള ഗാനങ്ങൾ എഴുതിയ ഒരേ ഒരു കവി യൂസഫ് അലിയാണ്. ഈ വിശേഷണങ്ങളൊക്കെ യൂസഫ് അലി എന്ന കവിയെയും ഗാനരചയിതാവിനെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. എന്നാൽ യൂസഫ് അലി എന്ന സിനിമാ സംവിധായകൻ നമുക്കത്ര പരിചിതമല്ലാത്തൊരു വിശേഷണമാണ്. അതെ, സിനിമാ സംവിധാന രംഗത്തും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് കേച്ചേരി. യൂസഫ് അലി കേച്ചേരി സംവിധാനം ചെയ്ത് 1972 പുറത്തിറങ്ങിയ ചിത്രമാണ് മരം. ഈ ചിത്രത്തിലെ ഗാനമാകാം കല്ലോലിനിയിൽ ആദ്യം.

എന്ന പെൺകുട്ടിയുടെ കഥയാണ് മരം എന്ന ചിത്രം. വർഷങ്ങൾക്ക് മുന്നേ പട്ടാളത്തിൽ ചേർന്ന തന്റെ ഭർത്താവിനെ കാത്തിരിക്കുന്ന ആമിനയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത്. ചിത്രത്തിൽ ജയഭാരതിയാണ് ആമിനയെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രേം നസീർ, അടൂർ ഭാസി, കെ പി എമ്മർ, ലളിത എന്നിങ്ങനെ അക്കാലത്തെ മുൻനിര അഭിനേതാക്കളാണ് ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ജി ദേവരാജൻ ഈണം നൽകിയതാണ്.

ഹരിതഗീതികളുടെ മനോഹര തീരം. കേരളത്തിന്റെ തനത് കലാരൂപമായ കളരിപ്പയറ്റിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ചിത്രമാണ് കണ്ണപ്പനുണ്ണി. ഉദയ സ്റ്റുഡിയോസിന്റെ 75-ാമത്തെ ചിത്രവും പ്രേം നസീർ ഷീല താരജോഡിയുടെ 100-ാമത്തെ ചിത്രവുമാണിത്. വടക്കൻ പാട്ടിലെ വീരനായകനായ കണ്ണപ്പനുണ്ണിയുടെ കഥയ്ക്ക് ശാരംഗപാണിയാണ് ചലച്ചിത്രഭാഷ്യം നൽകിയിരിക്കുന്നത്. ചിത്രത്തിൽ ജയഭാരതി, സുകുമാരി എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കോയുടെ സംവിധാനത്തിൽ 1977 എക്സൽ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം തിയേറ്ററിലെത്തിച്ചത്.

അച്ഛന്റെ മരണത്തിന് ശേഷം കുടുംബഭാരം മുഴുവൻ ചുമരിലേറ്റിയ ചെറുപ്പക്കാരനാണ് വാസു. ഈ കഷ്ടപ്പാടിനിടയിലാണ് താൻ അറിയുന്നത് തന്റെ സഹോദരി ഒരാളുമായി അടുപ്പത്തിലാണെന്നും അയാൾ ആ നാട്ടിലെ ഒരു പണക്കാരനാണെന്നും. വാസു ഈ ബന്ധത്തെ പൂർണ്ണമായി എതിർക്കുന്നു. 1973 പുറത്തിറങ്ങിയ അച്ചാണി എന്ന ചിത്രത്തിന്റെ കഥയാണിത്. കരേക്കുടി നാരായണനാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം പി ഭാസ്കരൻ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹര സൃഷ്ടികളാണ്.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ ഗണേഷ് ഈണം നൽകി കെ ജെ യേശുദാസ് പാടിയ ഗാനമാണ് ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ. പഴയ പ്രണയഗാനങ്ങളുടെ ലിസ്റ്റിൽ ഈ പാട്ടിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഗാനഗന്ധർവന്റെ ശബ്ദമികവും കാവ്യഭംഗി കൊണ്ടും ജനഹൃദയം കീഴടക്കിയ മനോഹര ഗാനമാണിത്.

0: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മളുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതു ഇടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കലാപ്രബോധിനി.

നമസ്കാരം, എൻ്റെ പേര് വിന്ധ്യ. ഞാൻ കണ്ണൂരാണ്. കണ്ണൂരിലെ ചില കോളേജുകളിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഞാൻ തീരെ ചെറുപ്പം തൊട്ടേ പാട്ട് പാടുമായിരുന്നു. പക്ഷേ കോമ്പറ്റീഷൻസിലോ അങ്ങനെ സ്റ്റേജിലോ ഒന്നും കൂടുതൽ പാടിയിട്ടില്ല. കാരണം സ്റ്റേജ് ഫിയർ ആയിരുന്നു. എനിക്ക് തോന്നുന്നൊരു രണ്ടാം ക്ലാസ്സിലൊക്കെ ഞാൻ സ്റ്റേജിൽ വെച്ച് പാടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പാടെ സ്റ്റേജിൽ നിന്ന് പാടുന്ന പരിപാടി നിർത്തി. പിന്നീട് വലുതായി ഈ അടുത്താണ് പാട്ട് പഠിക്കണം എന്നൊക്കെ തോന്നിയത്. അങ്ങനെ ഒരു വർഷം പാട്ട് പഠിച്ചു. എനിക്കറിയാം ഒരു വർഷം പഠിച്ചതുകൊണ്ട് ഒന്നും ആവില്ല. എന്നാലും ഞാൻ പിന്നീട് ഇങ്ങനെ സ്മ്യൂള് പോലെയുള്ള ആപ്പുകളിലൊക്കെ പാടി പാടി ഇങ്ങനെ ഒഴിവ് സമയത്തൊക്കെ അങ്ങനെ പാടാറുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പാട്ട് പാടാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. ഞാൻ ഇന്ന് ആദ്യമായി പാടാൻ പോകുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കവർ സോങ് ആണ്. മായാനദി എന്ന സിനിമയിലെ ബാബുരാമൻ, ദർശൻ രാജേന്ദ്രൻ പാടിയ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ്ങാണ് ഞാൻ ഇന്ന് ആദ്യം പാടാൻ പോകുന്നത്.

0: ജീവിതത്തിൽ പ്രണയങ്ങളില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ ഉറപ്പായിട്ടും ആരെങ്കിലും പ്രണയിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പം എപ്പോഴും ഈ പ്രണയം എന്നൊക്കെ പറയുമ്പം സ്ഥിരമായിട്ട് നമുക്ക് കേൾക്കാൻ തോന്നുന്നൊരു തമിഴ് പാട്ടുണ്ട്, മിന്നലെ എന്ന സിനിമയിലെ ബോംബെ ജയശ്രീ പാടിയ വസീകര. ആ പാട്ട് എപ്പോഴും എപ്പോഴും എപ്പോഴും നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. അത്രയും ഒരു എവർഗ്രീൻ ആയിട്ടുള്ളൊരു സോങ് ആണ്. അടുത്തതായി ഞാൻ ആ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്.
1: വസീകരക്ക് ഉൻ പൊന്മടിയിൽ തൂങ്ങിനാൽ പോതും അതേ കണം.

പെരുമഴക്കാലം എന്ന സിനിമ, ആ സിനിമ കൂടുതൽ ഭംഗിയാവുന്നത് അതിലെ പാട്ടുകളാണ്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സാണ് ശ്രീ എം ജയചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ തന്നെ കേൾക്കാൻ, പ്രത്യേകിച്ച് മെലഡീസ് കേൾക്കാൻ നല്ലൊരു രസമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പെരുമഴക്കാലം എന്ന സിനിമയിലെ കല്ലായി കടവത്ത്, നമ്മളെപ്പോഴും പാട്ടിനെ കുറിച്ച് പറയുമ്പം ഒരു ക്വാളിറ്റിയാണ്, പാട്ടിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നമ്മളെ മെൽറ്റ് ചെയ്യിക്കുക എന്നുള്ളത്, നമ്മളതിലിങ്ങനെ അലിഞ്ഞു പോകാന്നുള്ളത്. അപ്പം എപ്പോൾ കേട്ടാലും നമ്മൾ അലിഞ്ഞു പോകുന്നൊരു പാട്ടാണ് കല്ലായി കടവത്തെ. അപ്പം ആ പാട്ടാണ് അടുത്തത്.

ആർട്ടിസ്റ്റ് എന്ന മലയാളം സിനിമയിൽ ശ്രീ ബിജിപാൽ മ്യൂസിക് ഡയറക്ടർ ചെയ്ത ഒരു നല്ല ഭംഗിയുള്ളൊരു പാട്ടുണ്ട്, ഇളവയിൽ വിരലുകളാൽ. ശ്രീമതി കെ എസ് ചിത്ര പാടി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു പാട്ടാണ്. ഞാൻ അധികം ഈ പാട്ട് ആരും പാടി കണ്ടിട്ടില്ല, ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ നല്ലൊരു പാട്ടാണ്, ഒരു നല്ലൊരു മെലഡി.

ഞാൻ ബി എഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട് നമുക്ക്. അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് നടക്കുന്ന സ്കൂളിൽ, അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയിക്കൊണ്ടിരുന്ന സ്കൂളിൽ ഏകദേശം അവസാനമാകുമ്പോൾ നമ്മളിങ്ങനെ സെൻഡ് ഓഫ് കൊടുക്കാറുണ്ട്. അപ്പോൾ സെൻഡ് ഓഫിന് ഞങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന ഭാവിയിലെ ടീച്ചേഴ്സ് തന്നെ ഒരു പരിപാടികൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് ഞാൻ പഠിച്ചൊരു പാട്ടാണ്, ഏഴാം ബഹറിൻ്റെ വാതിൽ തുറന്നോളെ ദൈവനാമത്തിൽ എന്ന സിനിമയിൽ. ഒരു കാലത്ത് എനിക്ക് ആ പാട്ട് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. എപ്പോൾ ആര് എന്നോട് പാടാൻ പറഞ്ഞാൽ ഞാൻ അത് തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും സിസ്റ്ററും ഒക്കെ എപ്പോഴും എന്നെ കളിയാക്കാറുണ്ട്, ഈ ഒരു പാട്ട് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തതായി ഞാൻ ആ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്. അത് മഞ്ചേരിയാണ് പാടിയിരിക്കുന്നത്.

ബദറുൽമുനീറിന്റെ ബദലായ ഗാനം, ഹുസ്നുൽ ജമാലിന്റെ ഉയരായ ഗാനം, ബദറുൽമുനീറിന്റെ ബദലായ

ഞാൻ ഈ പാടിയ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് പൊതുവെ മെലഡികൾ പാടാനാണ് കൂടുതൽ ഇഷ്ടം. പാടാനാണ് ഇഷ്ടം എന്ന് പറയുമ്പം ഞാൻ അങ്ങനെ പൊതുവേദികളിലൊന്നും പാടിയിട്ടില്ല. ഇപ്പോഴും പൊതുവേദികളിൽ പാടാനുള്ള ധൈര്യമില്ല. അപ്പോൾ ഒരു റേഡിയോ വഴി പാടുമ്പം അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് സൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റി. അപ്പോൾ റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന ഈ പരിപാടിയിൽ പാടാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ചെറിയ പാട്ടുകാർക്കൊന്നും ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പബ്ലിക് വേദികളിൽ പാടുക എന്നുള്ളത് വല്ലാത്തൊരു നെർവസ്നെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള നെർവസ് ആയിട്ടുള്ളവർക്കും ഇങ്ങനെയുള്ള അവസരങ്ങൾ വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് ഞാൻ റേഡിയോ കൊച്ചിയോട് നന്ദി അറിയിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെപ്പോഴും പാട്ട് പാടുന്നത് മറ്റൊരാൾക്ക് കേൾക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ലിസണേഴ്സിനും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിർത്തട്ടെ. നന്ദി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: വിജ്ഞാന ചെപ്പ്, ലോകവിശേഷങ്ങളും കൗതുക വർത്തമാനങ്ങളും കാതോരത്ത്.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ ശ്രോതാക്കൾക്ക് സ്നേഹസ്വാഗതം. റേഡിയോ കൊച്ചിയിൽ നമ്മൾ ഇന്നു മുതൽ വിജ്ഞാന ചെപ്പ് എന്ന പുതിയ പരിപാടി ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത്

നിക്കിത്തയാണ്. ഈ പരിപാടിയിൽ ലോകവിശേഷങ്ങളും കൗതുക വർത്തമാനങ്ങളുമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. വിജ്ഞാന ഷെപ്പിന്റെ ആദ്യ അധ്യായത്തിലേക്ക് കടന്നു ചെല്ലാം. ആദ്യമായി ചൈനയിൽ നിന്നിട്ടുള്ള ഒരു കൗതുകപരമായ വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ശരീരം ചൊറിയലിനെ മാസം ലക്ഷങ്ങൾ കൊയ്യുന്ന ഒരു വൻകിട ബിസിനസ്സാക്കി മാറ്റിയിട്ടുള്ള ഒരു യുവ സംരംഭകന്റെ കാര്യമാണ് പുട്ടോ പറയുന്നത്. ഉപഭോക്താക്കളുടെ ശരീരം വളരെ സൗമ്യമായിട്ട് ചൊറിഞ്ഞു കൊടുക്കുന്നതിലൂടെ രണ്ട് ഔട്ട്ലെറ്റുകളിൽ നിന്നായി ഏകദേശം 100,000 യുവാൻ അഥവാ 14 ലക്ഷത്തോളം രൂപയാണ് ഇവർ വരുമാനം നേടുന്നത്. വാർത്താപത്രമായിട്ടുള്ള സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ ഷെങ്ഷനിൽ നിന്നിട്ടുള്ള ഷാങ് ഷൌച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 32-കാരനാണ് കേട്ടോ ഈ വേറിട്ട സംരംഭത്തിന് പിന്നിൽ. സുമ എന്നാണ് കേട്ടോ ഈ ബ്രാൻഡിന്റെ പേര് പറയുന്നത്. മസാജ് സെന്ററുകൾ പോലെയുള്ള അന്തരീക്ഷത്തിലാണ് പരിശീലനം ലഭിച്ച ജീവനക്കാർ ഈ കിടക്കയിൽ കിടത്തി, അതായത് ഈ ഉപഭോക്താക്കളെ കിടക്കയിൽ കിടത്തിയിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വളരെ സൗമ്യമായിട്ട് ചൊറിഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അതായത് വളരെയധികം പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള കൂർത്ത കൃത്രിമ നഖങ്ങൾ ധരിച്ചിട്ടാണ് ജീവനക്കാർ ഉപഭോക്താക്കൾക്ക് ഈ സേവനം ചെയ്യുന്നത്. അതായത് ഈ 1 മണിക്കൂർ നീണ്ടിട്ടുള്ള സെഷനുകൾക്ക് ഏകദേശം 4,200 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. വളരെയധികം മാനസിക സമ്മർദ്ദം അകറ്റാനും അതുപോലെ തന്നെ ഉറക്കം ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഒരു സെഷനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ശരീരത്തിലെ ഏത് ഭാഗത്താണ് ചൊറിയേണ്ടത് എന്ന് ഉപഭോക്താക്കൾക്ക് നിർദ്ദേശിക്കാൻ പറ്റും. മെയ് മാസത്തിലാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ആദ്യ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ സക്സസിന് ശേഷമാണ് ജൂണിൽ ഫ്യൂട്ടിയൻ ജില്ലയിൽ 2-ാമത്തെ ശാഖ തുറന്നത്. ഇന്ന് 2 ഔട്ട്ലെറ്റുകളും വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തമിഴിലും ഹിന്ദിയിലും ഒക്കെ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള നടൻ മാധവന്റെ വീട്ടിലെ ഒരു വിശേഷമാണ് കേട്ടോ പറയുന്നത്. അദ്ദേഹം മുംബൈയില് ബാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഏകദേശം 17.5 കോടി വില വരുന്ന 4,200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഫ്ളാറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്നാൽ ഈ ഫ്ളാറ്റിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ബാൽക്കണിയിലും ടെറസിലും ഒക്കെ അദ്ദേഹം ഒരുക്കിയിട്ടുള്ള പച്ചക്കറി തോട്ടമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഏകദേശം 70% പച്ചക്കറികളും അവിടെ നിന്ന് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം വയലിലും ടെറസിലും ഒക്കെ കൃഷിപ്പണി ചെയ്യുന്ന ഒത്തിരി ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയതായിട്ട് കണ്ടിട്ടുണ്ട്. US പന്നിയിൽ നിന്ന് മനുഷ്യനിലേക്ക് മാറ്റിവെച്ചിട്ടുള്ള വൃക്ക ഏകദേശം 271 ദിവസമാണ് വിജയകരമായിട്ട് പ്രവർത്തിച്ചത്. അതായത് അവയവ മാറ്റ ശസ്ത്രക്രിയ രംഗത്ത് വളരെയധികം വലിയൊരു നേട്ടമായിട്ട് തന്നെ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. Type 2 diabetics കാരണം വൃക്കകൾ വളരെയധികം ഫെയിലിയർ ആയിട്ടുള്ള US പൗരനാണ് ടൈം ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരാള്. അദ്ദേഹത്തിന് January 25, 2025 ഈ ശസ്ത്രക്രിയ നടത്തി. ഈ ശസ്ത്രക്രിയക്ക് പിന്നാലെ തന്നെ പന്നിയുടെ വൃക്ക സ്വാഭാവികമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 9 മാസത്തോളം അദ്ദേഹത്തിന്റെ രക്തം ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യുക്കാട്ടൻ മിനിയേച്ചർ ഇനത്തിൽ പെട്ടിട്ടുള്ള പന്നിയുടെ ജീനുകളാണ് മനുഷ്യ ശരീരം വൃക്കയെ നിരസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 69 മാറ്റങ്ങളോളം ഈ ജീനുകൾക്ക് വരുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിയിൽ നിന്നുള്ള വൈറസുകൾ മനുഷ്യരിലേക്ക് പകരാതിരിക്കാനും അതുപോലെ തന്നെ മനുഷ്യന്റെ പ്രതിരോധ സംവിധാനത്തെ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഈ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. ഈ നേട്ടം സെനോ ട്രാൻസ്പ്ലാന്റേഷന്റെ അഥവാ മൃഗങ്ങളുടെ അവയവങ്ങൾ മനുഷ്യരിൽ മാറ്റിവെക്കുന്നതിനെയാണ് കേട്ടോ ഈ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ സക്സസിന് വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. നേപ്പാളിൽ 1,000,000 ആളുകളുടെ ജീവനെടുത്ത മിന്നൽ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് രാജ്യത്തെ ഭരണകൂടം രംഗത്തു വന്നു. ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നേപ്പാൾ ആവശ്യപ്പെട്ടത്. ഈ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് UNനെ സമീപിക്കാനാണ് നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിഷിൻ ഖനാൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. പ്രളയത്തിൽ വരുത്തിവെച്ച നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഏകദേശം $5 ബില്യൺ വേണ്ടിവരും എന്ന് പറഞ്ഞത്. ഈ ദുരിതത്തിന് ശേഷം നേപ്പാളിന് ഇന്ത്യയാണ് ആദ്യമായിട്ട് അടിയന്തരമായിട്ടുള്ള ദുരിതാശ്വാസ സഹായം ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ മ്യാൻമാർ, സിറിയ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ വിവിധ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ഇന്ത്യ തന്നെയാണ് ആദ്യം സഹായവുമായി എത്തിച്ചേർന്നത്. കേരള
കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന വലിയ ചൂളൻ ഇരണ്ട ഇനത്തിൽപ്പെട്ട പക്ഷിക്കൂട്ടങ്ങളെ മലപ്പുറം നന്നമ്പ്രയിലെ ചെറുമുക്ക് വെഞ്ചാലി വയലിലെ തണ്ണീർ തടങ്ങളിൽ കണ്ടെത്തി. പക്ഷി നിരീക്ഷകരായ പി കബീർ അലിയും ഫാത്തിമ സബീഹയും നടത്തിയ ഒരു നിരീക്ഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. കഴുത്തിനു പിൻഭാഗത്ത് കറുത്ത വര, അതുപോലെ തന്നെ വെളുത്ത പാട്, ക്രീം കലർന്ന വെളുത്ത ശരീരം, ഉയർന്ന വിസിലടി പോലെയുള്ള ശബ്ദം എന്നിവയാണ് ഇവരുടെ പ്രത്യേകതകൾ. ആസാം, മേഘാലയ, മണിപ്പൂർ എന്നീ

കാലങ്ങളിലാണ് മെയിനായിട്ട് ഇവരെ കണ്ടുവരുന്നത്. മൺസൂൺ കാലങ്ങളിലാണ് ഇവർ കേരളത്തിലെത്തുക. അപ്പൊ ഈ വെഞ്ചാലിയിലെ നല്ല ജലാശയം അതുപോലെ തന്നെ ധാരാളം ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റി ഒക്കെയാണെന്ന് തോന്നുന്നു ഈ ദേശാടന പക്ഷികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതായി കാണുന്നത്. പതിനഞ്ച് ദിവസത്തെ താമസാനുമതിയോടെ മാത്രം 1993 ജപ്പാനിലെത്തിയ ദക്ഷിണ കൊറിയൻ പൗരൻ അറസ്റ്റിലായി. 33 രാജ്യത്ത് അനധികൃതമായി താമസിച്ചെന്ന കുറ്റത്തിനാണ് അറസ്റ്റിലായത്. 72-കാരനായ മൂങ് ജോങ് ജിയെ ഷിസുവോക്ക പ്രിഫെക്ചറിലെ യായ്സുവിൽ നിന്നാണ് ജാപ്പനീസ് പോലീസ് പിടികൂടിയത്. തന്റെ ഇളയ സഹോദരന്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് 1993 സെപ്റ്റംബറിൽ ജപ്പാനിലെത്തിയ ഇയാൾ വിസ കാലാവധി കഴിഞ്ഞിട്ടും ദക്ഷിണ കൊറിയയിലേക്ക് മടങ്ങിയില്ലെന്നാണ് പോലീസ് അറിയിച്ചത് കേട്ടോ. മെച്ചപ്പെട്ട ശമ്പളമുള്ള ജോലി തേടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നതെങ്കിലും കൂലിപ്പണിയും മറ്റ് സാധാരണ ജോലികളും ചെയ്താണ് അയാൾ ജീവിതം പുലർത്തിയത്. അനധികൃത താമസക്കാരനെ കുറിച്ച് ജൂണിലാണ് പോലീസിന് വിവരം ലഭിച്ചത്. അന്വേഷണം ആരംഭിച്ച പോലീസ് ഒടുവിൽ അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്തത്. ചോദ്യം ചെയ്യലിൽ അദ്ദേഹം ഇതൊക്കെ സമ്മതിക്കുകയും ചെയ്തു കേട്ടോ. നിയമപരമായ താമസാനുമതി ഇല്ലാതെ അദ്ദേഹം എവിടെയാണ് താമസിച്ചതെന്നോ ജോലി ചെയ്തെന്നോ ഒന്നും തന്നെ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ബെൽജിയത്തിലെ ബ്രസൽസിന് സമീപം അഴുക്കുചാലിനായിട്ട് കുഴിയെടുക്കുന്നതിനിടെ ഏകദേശം 85 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ നിധി കണ്ടെത്തി. ആദ്യം 1 യൂറോയുടെ നാണയം മാത്രമാണ് ലഭിച്ചത്. തുടർന്ന് സ്വർണ കട്ടികളും അതുപോലെ തന്നെ സ്വർണ കഷ്ണങ്ങളും നമ്പറിട്ട ബുള്ളറ്റിൻ ബാഗുകളും ലഭിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വില്ലയുടെ അടിയിലുള്ള ഇഷ്ടിക അറയിൽ നിന്നിട്ടാണ് ഈ ബാഗുകളും നിധിയും ലഭിച്ചത്. പോലീസ് സ്വർണം സുരക്ഷിത കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത്. ഇതിന്റെ യഥാർത്ഥ ഉടമ ആരാണെന്നോ അത് മോഷണം മുതലാണോ എന്നോ അന്വേഷിക്കുന്നതേയുള്ളൂ. ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി ഉടമ്പടികൾ അടങ്ങിയിട്ടുള്ള രേഖകൾ കണ്ടെത്താനാകുന്നില്ല എന്ന് നേപ്പാൾ അറിയിച്ചു. അതായത് എഴുതി വെച്ച ഉടമ്പടികളുടെ യഥാർത്ഥ രേഖകൾ കണ്ടെത്താനാണ് നേപ്പാൾ ഭരണകൂടം ശ്രമിക്കുന്നത്. എന്നാൽ ഔദ്യോഗിക ഉടമ്പടി രേഖകൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഒരു വ്യക്തമായ വിവരങ്ങളും ലഭിച്ചിട്ടില്ല. 1816 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേപ്പാൾ രാജ്യവുമായിട്ട് ഈ ഉടമ്പടി വെച്ചത്. ആംഗ്ലോ നേപ്പാൾ യുദ്ധത്തിൽ നേപ്പാൾ പരാജയപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഈ ഉടമ്പടി. ഉടമ്പടി പ്രകാരമാണ് നേപ്പാളിന് പടിഞ്ഞാറും കിഴക്കുമുള്ള ഭാഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്തത്. എന്നാൽ 1950 സ്വതന്ത്ര ഇന്ത്യയുമായി നേപ്പാൾ സമാധാന സൗഹൃദ ഉടമ്പടി ഒപ്പുവച്ചു. അതിർത്തി തർക്കങ്ങൾ വർദ്ധിച്ചതോടെ ാണ് മുൻ ഉടമ്പടി രേഖകൾക്ക് വേണ്ടി നേപ്പാൾ ഭരണകൂടം തിരച്ചിൽ ആരംഭിച്ചത്. ആർക്കൈവുകൾ, ലൈബ്രറികൾ, മ്യൂസിയങ്ങൾ, പ്രസിദ്ധമായ സർക്കാർ വകുപ്പുകൾ എന്നിവിടങ്ങളിൽ ദിവസങ്ങൾ നീണ്ടിട്ടുള്ള തിരച്ചിൽ നടത്തിയെങ്കിൽ പോലും ഈ ഉടമ്പടികൾ കണ്ടെത്താനായിട്ടില്ല. അതിർത്തി തർക്കത്തിന്റെ പേരിൽ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധങ്ങളിലും ഉലച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. നേപ്പാളിലെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള കാലാപാനി, ലിംപിയാദുര, ലിംബു ലേക്ക് എന്നീ സ്ഥലങ്ങളെ ചൊല്ലിയിട്ടാണ് കേട്ടോ പ്രധാന തർക്കം. താലിബാൻ അധികാരത്തിലെത്തിയതിനു പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ 24 പെൺകുട്ടികൾക്ക് സെക്കൻഡറി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടതായി UN റിപ്പോർട്ട്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ 100+ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഭൂരിഭാഗം സ്ത്രീകളും മാസത്തിൽ 1-2 മാത്രമാണ് വീടിന് പുറത്തു പോലും ഇറങ്ങുന്നത്. സ്ത്രീകൾക്ക് സെക്കൻഡറി ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ലോകത്തിലെ ഏക രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. നിയന്ത്രണങ്ങൾ സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. 10-ൽ 7 സ്ത്രീകളും തങ്ങളുടെ മാനസികാരോഗ്യം വളരെ മോശമാണ് എന്ന് തന്നെ പറയുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും തൊഴിലും അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശങ്ങളും കൂടുതൽ നിയന്ത്രിക്കപ്പെട്ടതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രമുഖ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമായ ഊബർ ആഗോള ജീവനക്കാരുടെ 10%, അതായത് ഏകദേശം 3500 പേരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു. കമ്പനിയുടെ പ്രവർത്തനം കൂടുതൽ ലളിതമാക്കുന്നതിനും അതുപോലെ തന്നെ തീരുമാനങ്ങൾ വേഗത്തിലാക്കാനും വേണ്ടിയിട്ടാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഇതിലൂടെ ലാഭിക്കുന്ന തുക നിർമ്മിത ബുദ്ധി അതുപോലെ തന്നെ സ്വയം ഓടിക്കുന്ന കാറുകൾ എന്നിവയുടെ വികസനത്തിനായി ഉപയോഗിക്കാനാണ് ഊബറിന്റെ പദ്ധതി. ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് പ്രകാരം കമ്പനിയുടെ CEO ദാര ഖുസ്രോ ഷാഹി ജീവനക്കാർക്ക് അയച്ചിട്ടുള്ള ഇമെയിലിലാണ് ഈ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. കമ്പനിക്ക് പുതുമുഖം നൽകാനും അതുപോലെ തന്നെ കമ്പനിയുടെ വളർച്ചയ്ക്കുമായിട്ട് ഈ നിക്ഷേപങ്ങൾ സഹായിക്കും. മാനേജർമാരുടെ എണ്ണത്തിലും ഏകദേശം 20% കുറവ് വരും. എങ്കിലും എത്ര മാനേജർമാരുടെ ജോലി നഷ്ടപ്പെടും എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടില്ല.
ദക്ഷിണാഫ്രിക്കയിൽ നടന്നിട്ടുള്ള 2026 IPF ലോക സബ് ജൂനിയർ ആൻഡ് ജൂനിയർ ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ

ചാമ്പ്യൻഷിപ്പിൽ 140 kg ഡെഡ് ലിഫ്റ്റിലൂടെ ഇന്ത്യൻ പവർ ലിഫ്റ്റർ കെയ കുനാൽ ബാനർജി ശ്രദ്ധ നേടി. സ്വന്തം ശരീരഭാരം, അതായത് ഏകദേശം 40 kg മൂന്നിരട്ടിയിലധികം ഭാരം കെയ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ളത്. ഒറ്റ രാത്രി കൊണ്ട് 21 വയസ്സുകാരി രാജ്യത്തെ കായിക പ്രേമികളുടെ ഇടയിൽ വളരെയധികം വലിയൊരു തരംഗമായി മാറി. സൺ സിറ്റിയിൽ നടന്ന മത്സരത്തിൽ 45 kg മാത്രം ശരീരഭാരമുള്ള കെയ 140 kg ഡെഡ് ലിഫ്റ്റ് ചെയ്താണ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. ഇവർ ഹരിയാന സ്വദേശിയാണ്. അതുപോലെ തന്നെ 2026 ലോക സബ് ജൂനിയർ ആൻഡ് ജൂനിയർ ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വനിതകളുടെ 47 kg വിഭാഗത്തിലാണ് കെയ മത്സരിച്ചത്. മത്സരത്തിലെ മൊത്തത്തിലുള്ള റാങ്കിങ്ങിൽ 5th സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തതെങ്കിലും ഡെഡ് ലിഫ്റ്റിംഗ് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടാൻ കെയ്ക്ക് സാധിച്ചു. ആകെ മൊത്തം ഏകദേശം 280 kg ആണ് കെ ഉയർത്തിയിട്ടുള്ളത്. ഇന്ത്യൻ നാവികസേനയുടെ നിസ്റ്റർ ക്ലാസ്സിലെ 2nd ആഴക്കടൽ സഹായ കപ്പലായ നിപ്പൂൺ 2026 ഓഗസ്റ്റ് 31 മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തു. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥന്റെ അധ്യക്ഷതയിലാണ് ഈ ചടങ്ങ് നടന്നത്. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തദ്ദേശികമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിപ്പൂൺ ഡ്രൈവിംഗ്, ആഴക്കടൽ ദൌത്യങ്ങൾ, അതുപോലെ തന്നെ അന്തർവാഹിനി രക്ഷാപ്രവർത്തനം, മെഡിക്കൽ സഹായം തുടങ്ങിയവയ്ക്കായി സജ്ജീകരിച്ചിട്ടുള്ളതാണ്. ആധുനിക നാവിഗേഷൻ, കൃത്യമായ സ്റ്റേഷൻ കീപ്പിംഗ്, ഡ്രൈവിംഗ് സംവിധാനങ്ങളും ഈ കപ്പലിലുണ്ട്. ആഴക്കുടൽ ദൌത്യങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നടത്താനുള്ള ഇന്ത്യൻ നാവികസേനയുടെ ഒരു അഡ്വാൻസ്മെന്റിനെ തന്നെയാണ് നിപ്പൂണിന്റെ വരവ് സൂചിപ്പിക്കുന്നത്. മലയാളി ഉടമസ്ഥതയിലുള്ള ഫ്ലൈ 91 40 ATR 72-600 വിമാനങ്ങൾക്ക് ഓർഡർ നൽകി. ഒരു പ്രാദേശിക എയർലൈൻ ഒരുമിച്ച് ഇത്രയും ATR വിമാനങ്ങൾക്ക് ഓർഡർ നൽകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. മനോജ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള കമ്പനി 2024 ഗോവയിൽ നിന്ന് സർവീസ് ആരംഭിച്ചത്. നിലവിൽ ഇപ്പോൾ 6 വിമാനങ്ങളുമായിട്ട് 12 നഗരങ്ങളിലാണ് ആഴ്ചയിൽ ഏകദേശം 250 സർവീസുകൾ നടത്തുന്നത്. പുതിയ വിമാനങ്ങൾ എത്തുന്നതോടെ 60 വിമാനങ്ങളുള്ള ഒരു കമ്പനിയായിട്ടാണ് ഇവ മാറാൻ പോകുന്നത്. കേരളത്തില് കൊച്ചിക്ക് പുറമെ കണ്ണൂരിലേക്കും സർവീസ് വ്യാപിപ്പിക്കാൻ പദ്ധതിയുണ്ട്. പാകിസ്ഥാൻ വ്യോമപാത അടച്ചതിൽ പിന്നെ ചൈനയിലുള്ള ഷിങ്ഷിയാങ്ങിനു മുകളിലുള്ള മറ്റൊരു വ്യോമപാത ഇന്ത്യ പരിശോധിക്കുന്നതായിട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു അറിയിച്ചു. 2025 ഏപ്രിലില് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ വ്യോമപാത അടച്ചത്. ഇതോടുകൂടെ യൂറോപ്പ്, നോർത്ത് അമേരിക്ക എന്നീ സ്ഥലങ്ങളിലുള്ള ഇന്ത്യൻ വിമാനങ്ങൾ വളരെയധികം ദൂരം സഞ്ചരിക്കേണ്ട വരികയും യാത്രാ സമയവും അതുപോലെ തന്നെ ഇന്ധന ചെലവും വർദ്ധിക്കുകയും ചെയ്തു. ചർച്ചകൾ വിജയിച്ചാൽ ലേ ഹോത്തൻ വഴി ചൈനയുടെ വ്യോമപാതയിലേക്ക് പ്രവേശിച്ച് നിലവിലെ പടിഞ്ഞാറൻ റൂട്ടുകളിലേക്ക് ബന്ധിപ്പിക്കാനായിട്ടാണ് പ്ലാൻ. പുതിയ റൂട്ട് എപ്പോൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ആകാശത്തിലൂടെ മിന്നിത്തിളങ്ങി നീങ്ങിയ നിഗൂഢ വസ്തുവിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച നടക്കുന്നത്. സെപ്റ്റംബർ 20 അസാദിഗാൻ എക്സ്പ്രസ് വേയിൽ സമീപമാണ് ഈ വസ്തു ആദ്യം കാണുന്നത് കേട്ടോ. അമേരിക്കയെ രഹസ്യമായി വികസിപ്പിച്ച ബ്ലാക്ക് മന്ത എന്ന വിമാനമാണിതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത്. എന്നാൽ ഇത്തരമൊരു വിമാനം നിലവിലുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു തെളിവുകളും വന്നിട്ടില്ല. സംഭവത്തിൽ ഇറാൻ സൈന്യമോ US അധികൃതരോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. അമേരിക്കയുടെ കൈവശം ആരും കണ്ടിട്ടില്ലാത്ത ആയുധങ്ങളുണ്ടെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പഴയ പരാമർശവും ഈ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കാൻ കാരണമായി. യുഎസിലെ സൌത്ത് കരോളിനയിലെ ഗ്ലെൻ ക്യാമ്പൽ ജയിലിൽ തടവുകാർക്കായിട്ട് വീട്ടിൽ പാകം ചെയ്തിട്ടുള്ള ഭക്ഷണം രഹസ്യമായിട്ട് എത്തിച്ച ജയിൽ ഉദ്യോഗസ്ഥ മാട്രിസ് ഗ്രാന്റ് അറസ്റ്റിലായി. ഈ ജോലി ചെയ്തിരുന്ന അതേ ജയിലിലാണ് ഇപ്പോൾ ഇവർ തടവിൽ കഴിയുന്നത്. ജയിലിലെ സുരക്ഷാ ക്യാമറകളിൽ നിന്ന് രക്ഷപ്പെടാൻ പുതപ്പിനടിയിൽ ഒളിപ്പിച്ചിട്ടാണ് കടത്തിയത്. സെപ്റ്റംബർ 7 മറ്റൊരു ഉദ്യോഗസ്ഥർ സംഭവം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും സെപ്റ്റംബർ 17 അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ജപ്പാനിൽ താമസിക്കുന്ന ഒരു ഇന്ത്യൻ യുവതി, ആളുടെ iPhone 16 Pro 5 തവണയോളം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഓരോ തവണയും തിരികെ ലഭിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അതായത് മാളുകൾ, കടകൾ, ട്രയൽ റൂമുകൾ എന്നീ പൊതുസ്ഥലങ്ങളിലാണ് ജനറലായിട്ട് ഈ ഫോൺ മറന്നു വെക്കാറുള്ളത്. അടുത്തിടെ ഫോൺ നഷ്ടപ്പെട്ടപ്പോൾ ആപ്പിൾ വാച്ചിലുള്ള ഫൈൻഡ് മൈ ഫോൺ ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് 600 മീറ്റർ അകലെയുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. സ്ഥലത്തെത്തിയപ്പോൾ ഫോൺ തിരികെ ലഭിക്കുകയും ചെയ്തു. മുമ്പൊരിക്കൽ

0: ാണെങ്കിൽ ഫോൺ പോലീസ് സ്റ്റേഷനിലും മറ്റൊരിക്കൽ പച്ചക്കറി കടയിലും കണ്ടെത്തിയിട്ടുണ്ട്. ജപ്പാനിലുള്ള ആളുകളുടെ സത്യസന്ധതയാണ് കേട്ടോ ഇത് ഡെപിക്ട് ചെയ്യുന്നത്. ലിബിയയിലുള്ള മിസ്രദ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സ്വകാര്യ ജെറ്റ് റൺവേയിൽ നിന്ന് തെന്നിമാറി തീ പിടിച്ച സംഭവത്തിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ രണ്ട് പൈലറ്റുമാരെ അറസ്റ്റ് ചെയ്തു. ടർക്കിയിലെ ഇസ്താൻബുളിൽ നിന്ന് VIP യാത്രക്കാരെ കൊണ്ടുവരുന്നതിനായിട്ട് യാത്രക്കാരില്ലാതെ എത്തിയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ജർമ്മനി സ്വദേശിയായ ക്യാപ്റ്റനും ടർക്കി സ്വദേശിയായ കോ പൈലറ്റും മദ്യലഹരിയിലായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വിമാനത്തിലുണ്ടായിരുന്ന ഇവരടക്കം മൂന്ന് പേരും പരുക്കൊന്നുമേൽക്കാതെ തന്നെ രക്ഷപ്പെട്ടു. എന്നാൽ വിമാനത്തിന്റെ ഭൂരിഭാഗവും കത്തിനശിക്കുകയാണ് ഉണ്ടായത്. വിമാനം നിയന്ത്രിച്ചിരുന്ന BKN Jet Aviation ആരോപണം നിഷേധിക്കുകയാണ് ഉണ്ടായത്. ചൈനയിലെ 75-കാരിയായ യുവൻ വിരമിച്ചപ്പോൾ ലഭിച്ച സമ്പാദ്യത്തിൽ നിന്ന് ഏകദേശം 4 കോടി രൂപ എന്തിനാ ചെലവഴിച്ചാൽ നിങ്ങൾക്കറിയോ? സൗന്ദര്യ ചികിത്സയ്ക്കായിട്ട്. അതായത് 2016 മുതൽ ഒരേ സ്ഥാപനത്തിൽ സ്കിൻ ടൈറ്റനിങ്, ത്രെഡ് ലിഫ്റ്റ്, മസാജ്, ഐബ്രോ ടാറ്റു, ലിപ് ടാറ്റു തുടങ്ങിയ നിരവധി ചികിത്സകൾ അവർ നടത്തിയിട്ടുണ്ട്. എന്നാൽ ആവശ്യമായ ചികിത്സ നൽകാതെയാണ് ഈ വലിയ തുക അവരിൽ നിന്ന് ഈടാക്കിയതെന്നാണ് മകൾ ആരോപിക്കുന്നത്. ചികിത്സകളുടെ നിരക്ക് നേരത്തെ തന്നെ അവരവതരിപ്പിച്ചിരുന്നു. എന്നാൽ യുവൻ തന്നെയാണ് ആവർത്തിച്ച് ചികിത്സ ആവശ്യപ്പെട്ടതെന്നും സലൂൺ ജീവനക്കാർ പറഞ്ഞു. UK സ്വദേശിയായ ബെക്കി ജോണസിന് 21 വയസ്സിൽ ബ്രെയിൻ ക്യാൻസർ ആണെന്നും ഏതാനും മാസങ്ങൾ മാത്രമേ ആയുസുള്ളൂവെന്നും ഡോക്ടർ ഇയാൻ ബ്രൗൺ രോഗനിർണയം നടത്തി. കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് വിധേയമായ ബെക്കി പഠനവും കരിയർ സ്വപ്നങ്ങളും മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. എന്നാൽ 2025 മെയ്യിൽ നടത്തിയ ഒരു സ്വതന്ത്ര പരിശോധനയിലാണ് അർബുദമല്ല സ്റ്റിറോയിഡ് ഉപയോഗിച്ച് ചികിത്സിക്കാവുന്ന ഒരു ബ്രെയിൻ സ്വെല്ലിംഗ് ആയിരുന്നുവെന്ന് മനസ്സിലായത്. തനിക്കൊരിക്കലും ബ്രെയിൻ ക്യാൻസർ ഉണ്ടായിട്ടില്ലെന്നും തെറ്റായ രോഗനിർണയം തന്റെ ജീവിതത്തിലെ 11 വർഷങ്ങളാണ് നഷ്ടപ്പെടുത്തിയെന്നും ബെക്കി പറഞ്ഞു. സംഭവത്തിൽ ആശുപത്രിക്കെതിരെ നിയമ നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നോർത്തേൺ അയർലൻഡ് UKയിൽ നിന്ന് വേർപെട്ട് റിപ്പബ്ലിക് ഓഫ് അയർലൻഡിന്റെ ഭാഗമാകണമെന്ന് തന്റെ വ്യക്തിപരമായ അഭിപ്രായം വീണ്ടും പങ്കുവച്ചു. ഡൂബ്ലിൻ സന്ദർശനത്തിനിടെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ഈ നിലപാടിന് വലിയ ജനപിന്തുണയുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ UKയുടെ ഭാഗമായ നോർത്തേൺ അയർലൻഡിന്റെയും സ്കോട്ട്ലൻഡിന്റെയും ഭാവിയെക്കുറിച്ച് റെഫറൻഡം ആവശ്യമില്ലെന്ന നിലപാടാണ് UK പ്രൈം മിനിസ്റ്റർ ആന്റി ബർണം വ്യക്തമാക്കിയിട്ടുള്ളത്. AI കമ്പനിയായ ആൻഡ്രോപിക്കിലെ മുൻ ഗവേഷകനാണ് ജേക്കബ് കോക്സൺ. അദ്ദേഹത്തിന്റെ ആശങ്ക ലോകശ്രദ്ധ നേടുകയാണ് കേട്ടോ. സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച മനുഷ്യരാശിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് അദ്ദേഹം പങ്കുവച്ച ആശങ്ക. AIയുടെ ഉപയോഗത്തിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ജോലി രാജിവെച്ചത്. നിയന്ത്രണങ്ങളില്ലാത്ത AIയുടെ വളർച്ച ഭാവിയിൽ മനുഷ്യർക്കുണ്ടാക്കാവുന്ന അപകടങ്ങളെക്കുറിച്ചിട്ടുള്ള ആശങ്കയാണ് തന്റെ രാജിക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഈ വാക്കുകൾ ഏറെ ചർച്ചയായിരിക്കുകയാണ്. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ വിജ്ഞാന ചെപ്പ് എന്ന പരിപാടിയുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും എത്തിച്ചേരാം. നന്ദി, നമസ്കാരം.
1: വിജ്ഞാന ചെപ്പ്, ലോകവിശേഷങ്ങളും കൗതുക വർത്തമാനങ്ങളും കാതോരത്ത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്.

0: അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ വെളുപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് വെളുപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ വെളുപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.